0: ഒപ്പം.
1: ഒരിക്കൽ ഒരു ചെറിയ കുട്ടി തന്റെ വീടിന്റെ മുറ്റത്തുള്ള ഒരു വലിയ കല്ല് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ തന്റെ സർവ്വശക്തിയും എടുത്ത് തള്ളിയിട്ടും ആ കല്ല് ഒരിഞ്ച് പോലും അനങ്ങില്ല. നിരാശനായി അവൻ പിന്മാറാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അവന്റെ അച്ഛൻ അരികിൽ വന്ന് ചോദിച്ചു, മോനെ, നീ നിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചോ? കുട്ടി പറഞ്ഞു, അതെ അച്ഛാ, ഞാൻ എന്റെ സർവ്വശക്തിയും ഉപയോഗിച്ചു. കുട്ടി സങ്കടത്തോടെ മറുപടി നൽകി. അപ്പോ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, നീ നിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചില്ല. കാരണം നിന്നെ സഹായിക്കാൻ നീ എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടില്ലല്ലോ. നമ്മുടെ സ്വന്തം കഴിവുകൾക്കൊപ്പം ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കാനും തയ്യാറാകുമ്പോഴാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങളെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 30, കൊല്ലവർഷം 1201, മിഥുനം 16. ഇന്ന് സോഷ്യൽ മീഡിയ ദിനം. ലോകമെമ്പാടും എല്ലാ വർഷവും ജൂൺ 30 സോഷ്യൽ മീഡിയ ദിനമായി ആചരിക്കുന്നത്. 2010 മാഷബിൾ എന്ന ഡിജിറ്റൽ മീഡിയ സ്ഥാപനമാണ് ഈ ദിനം ആദ്യമായി അവതരിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരെ അതിരുകളില്ലാതെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലും ആശയങ്ങളും വിവരങ്ങളും അതിവേഗം കൈമാറുന്നതിലും സാമൂഹിക മാധ്യമങ്ങൾ വഹിക്കുന്ന സുപ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അംഗീകരിക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் போஜோ.
1: Good morning, welcome to Morning Mojo with me, RJ Anamika. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വാർഡ്രോബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിൽ മിക്കവർക്കും ഉണ്ടാകുന്ന വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇന്ന് ഞാൻ എന്ത് ഡ്രസ്സ് ഇടും എന്നതല്ലേ. ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര മൂഡ് ഓഫിലായിരിക്കും എഴുന്നേൽക്കുക, പക്ഷെ പെട്ടെന്ന് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള വസ്ത്രം ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി ലെവൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജി ലെവൽ തന്നെ അങ്ങ് മാറുന്ന ഒന്നാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ധരിക്കുമ്പോൾ നമുക്കുള്ളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് വളരെ വലുതാണല്ലേ. നമ്മുടെ മൂഡ് പെട്ടെന്ന് തന്നെ പോസിറ്റീവാക്കി മാറ്റാനായിട്ട് വസ്ത്രങ്ങൾക്ക് വലിയൊരു പവർ ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ ഒരു കിടിലൻ ഫീലിംഗ്സിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. യെസ്, ഇന്ന് നാഷണൽ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ആണ്. ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലും നമ്മൾ എപ്പോഴും ട്രെൻഡിംഗ് ആയിട്ട് കാണുന്ന ഒരു ഹാഷ് ടാഗ് ആണ് OOTD എന്നത്. നമ്മുടെ സ്റ്റൈല്, നമ്മുടെ പേഴ്സണാലിറ്റി, ഇതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് നമ്മുടെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് വില കൂടിയിട്ടുള്ള ബ്രാൻഡ് ഡ്രസ്സുകൾ വേണം എന്നൊന്നും ഇതിനർത്ഥമില്ല കേട്ടോ. നമ്മുടെ ഇടുന്ന ഡ്രസ്സിൽ നമ്മൾ എത്രമാത്രം കംഫർട്ടബിൾ ആണ്, എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തിടുക, നല്ല സുന്ദരിയും സുന്ദരനുമായിട്ട് ഒരുങ്ങിയിട്ട് നല്ലൊരു മിറർ സെൽഫിയൊക്കെ എടുക്കുക കേട്ടോ. ആ ഒരു ചെറിയ കാര്യം തന്നെ നിങ്ങളുടെ ഈ ഒരു ദിവസത്തെ തന്നെ ഭയങ്കര സ്പെഷ്യൽ ആക്കി മാറ്റുന്ന ഒന്നാണ്. മാത്രമല്ല, ഈ ഒരു ജൂൺ മാസത്തോട് നമ്മൾ ഇന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണല്ലേ. ഇന്ന് ജൂൺ 30 ഈ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണിന്ന്. സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ മോർണിംഗ് മോജോ കേൾക്കുന്ന എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ളൊരു ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി മിന്നാരം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
6: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

യെസ്, അങ്ങനെ കലി എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാനും കേട്ടോ. നമ്മൾ രാവിലെ ഉറക്കമെണീക്കുമ്പോൾ നമ്മളിൽ പലരും ആദ്യം ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പിലെ മെസ്സേജുകളെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ പുതിയ റീൽസ് സ്ക്രോൾ ചെയ്യുക എന്നതാണ് ഇന്നത്തെ നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട രാവിലത്തെ ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. അല്ലേ, നമ്മുടെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടും വർഷങ്ങളായിട്ട് കാണാത്ത പഴയ സ്കൂൾ ഫ്രണ്ട്സിനെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടും നമുക്ക് ഇന്ന് നിഷ്പ്രയാസം കഴിയുന്നുണ്ട് എന്ന് തന്നെ പറയാം. ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ആളുകളോട് വെറും ഒരു സെക്കൻഡ് കൊണ്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മാജിക് നമ്മുടെയൊക്കെ വിരൽ തുമ്പിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയാം. ദൂരങ്ങളില്ലാതാക്കി ലോകത്തെ മുഴുവൻ ഒരു ചെറിയ ഗ്രാമമാക്കി മാറ്റിയത് ഈ ഒരു ടെക്നോളജിയാണല്ലേ. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു വെർച്വൽ ലോകത്തെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള ഒരു ദിവസമാണ് ഇന്ന്. യെസ്, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഡേ ആയിട്ടാണ് ലോകമെമ്പാടും ആഘോഷിക്കുന്നത് കേട്ടോ. നമ്മുടെ ഒപ്പീനിയൻസ് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടും സ്വന്തമായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സോഷ്യൽ മീഡിയ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ടാലൻറ്റ് ലോകത്തിന് മുന്നിൽ കാണിക്കാനായിട്ടുള്ള ഒരു സ്റ്റേജ് കൂടിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അല്ലേ, വെറുമൊരു എൻ്റർടൈൻമെൻറ്റ് എന്നതിലുപരി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടുന്ന വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എന്നാൽ ഇതിൻ്റെയൊക്കെ കൂടെ

നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ആക്റ്റീവ് ആകുന്നതിനൊപ്പം തന്നെ നമ്മുടെ റിയൽ ലൈഫിലെ ബന്ധങ്ങൾക്കും നമ്മൾ വലിയൊരു വാല്യൂ കൊടുക്കണം. നമ്മുടെ ഫാമിലിയുടെ കൂടെയോ പ്രിയപ്പെട്ട ഫ്രണ്ട്സിൻ്റെ കൂടെയോ നേരിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്തിന് പകരമാകാനായിട്ടൊരു ഡിജിറ്റൽ സ്ക്രീനും ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതുകൊണ്ട് തന്നെ പകരമാകുന്ന ഈ ഒരു സമയത്തിന് പകരമാകാനായിട്ടൊരു ഡിജിറ്റൽ സ്ക്രീനും ഒരിക്കലും കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ വളരെ പോസിറ്റീവായിട്ട് മാത്രം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് എപ്പോഴും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ. സോ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആരും മറന്നു പോകേണ്ട, ഇന്ന് സോഷ്യൽ മീഡിയ ഡേ കൂടിയാണ്. മാത്രമല്ല നാഷണൽ ഔട്ട്ഫിറ്റ് ഡേ ഓഫ് ദി ഡേ കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കുകയാണ്. 9-1-6 ഇന്ന് മൂവിയിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാകട്ടെ ഇനി മോർണിംഗ് മോജോയിൽ. കൂടിയുള്ളത് RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 12-ന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനുകൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ടി ജെ വിനോദും, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ 2ാം പതിപ്പ് അടുത്ത മാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ 4 മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

യെസ് ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ മോർണിംഗ് മോജോയിലൂടെ കേട്ടത്. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻസ് വാങ്ങുന്ന സമയത്തുണ്ടല്ലോ, ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിരിക്കും അല്ലേ. എന്നാൽ ഇനി മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകളുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, അലോപ്പതി മെഡിസിൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് വലിയൊരു മാറ്റം കൊണ്ടുവരികയാണ്. വാക്സിനുകൾ, ക്യാൻസർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന മരുന്നുകൾ, അതുപോലെ തന്നെ അനസ്തേഷ്യ പോലുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകൾ എന്നിവയുടെ പാക്കേജിൽ ബാർ കോഡ് അല്ലെങ്കിൽ QR കോഡ് കമ്പൽസറി ആക്കാനായിട്ട് പോവാണ്. നിലവിൽ ഒരു 300 ബ്രാൻഡുകൾ ഇത്തരം കോഡുകൾ പതിപ്പിക്കുന്നുണ്ട്. എന്നാൽ പുതിയ റൂള് പ്രകാരം നമ്മളൊരു സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴി ഈ ഒരു കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് മരുന്നിന്റെ ജനറിക് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം, മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ്, ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ്, ലൈസൻസ് നമ്പർ, കൂടാതെ അതിന്റെ സൈഡ് എഫക്ട്സ് വരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യത്തെ മരുന്നുകളുടെ ക്വാളിറ്റിയെക്കുറിച്ച് നിരന്തരമായിട്ട് ഉയരുന്ന കൺസേൺസ് പരിഹരിക്കുക എന്നതാണ് ഇതിലൂടെ മെയിൻ ആയിട്ടും ലക്ഷ്യമിടുന്നത് കേട്ടോ. ആൻഡ് 2027 ജൂലൈ മാസത്തിന് മുൻപായിട്ട് ഈ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ മെഡിസിൻസിലും QR കോഡ് സിസ്റ്റം കമ്പൽസറി ആക്കാനായിട്ടാണ് ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും ഹെൽത്ത് സെക്ടറിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് ഇത് എന്ന് തന്നെ പറയാം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 46 ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി സാൾട്ട് ആൻഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ஆயிட்டுள்ள குறச்சதிகம் அப்டேட்டுகൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊല്ലം ചെങ്ങന്നൂർ സർക്കാർ വനിതാ ഐ ടി ഐയിലെ ഡിപ്ലോമ ഇൻ എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് പ്രവേശനം സ്റ്റാർട്ട് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഈ ഒരു കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 7907853246. നമ്പർ ഒന്നുകൂടി പറയാം, 7907853246. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുള്ളതിന് മുമ്പായിട്ട് നമ്മുടെ അലക്സ് പോൾ കമ്പോസ് ചെയ്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനിയും മോർണിംഗ് മോജോയിൽ. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
3: Aadimasam varavai, real aadimasam varavai.
4: Aadimasam onnalle ullu.
3: Aadimasam Jolly Silks inde real aadi sailum onne ullu. Vaangumba pudhiya collections thanne vaanganam. Ivide ellam market vilayekal koravu.
5: Kanjipuram Banarasi daily wear saarigal. Kurta, kids wear, churidar material, western wear, men's wear.
3: Below 999.
6: Jolly Silks, Kollam, Tiruvalla, Kottayam, Angamali.
7: Morning Pooju.
8: MGA സർവകലാശാലയുടെ സെന്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടത്തുന്ന വിവിധ ഓൺലൈൻ ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമിലേക്ക് പ്രവേശനം സ്റ്റാർട്ട് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. യു ജി സി അംഗീകാരമുള്ള ഈ കോഴ്സുകൾ റെഗുലർ ഡിഗ്രിക്ക് തുല്യമായിട്ട് വരുന്ന ഒന്നുകൂടിയാണുള്ളൂ. ആൻഡ് ക്ലാസ്സുകളും എക്സാംസും കംപ്ലീറ്റ് ആയിട്ടും ഓൺലൈൻ ആയിട്ടായിരിക്കും വരിക. ജോലിയുള്ളവർക്കും വിദേശത്തുള്ളവർക്കും പ്രായഭേദമന്യേ ഈ ഒരു ഓൺലൈൻ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ട കോഴ്സുകൾ വരുന്നത് MBA, MCOM, MA, English, Economics, BCOM, BBA and BA Political Science. ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ് www.cdoe.mgu.az.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, www.cdoe.mgu.az.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ഈ ഒരു ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വിഷസ് അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. മോർണിംഗ് മോജോയിലൂടെ ഇനി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ഭാഗ്യദേവത.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
0: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

യെസ്, അങ്ങനെ കറുപ്പ് മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിരിക്കാണ്. എന്നത്തെയും പോലെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജസ് എത്തിയിട്ടുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഷേഡനാണ്, ഫ്രം ഐനിക്കോട്. ജീവിതയാത്രയിൽ ചില നിമിഷങ്ങൾ നമ്മെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യാം. മുന്നോട്ടുള്ള വഴി വ്യക്തമാകാതെ നിൽക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. നാളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ശുഭത്തിനും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുലേഷ് ഏട്ടൻ ഈ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് രാവിലെ തന്നെ അയച്ചു തന്നിരിക്കുന്നത്. സുലേഷ് ഏട്ടൻ മിക്കപ്പോഴും ഇത്തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് കേട്ടോ അയക്കാറുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ സുലേഷ് ഏട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ലൈഫ് ജേർണിയിൽ എപ്പോഴും സന്തോഷം മാത്രമായിരിക്കില്ല അല്ലേ. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചലഞ്ചസും ഡിസപ്പോയിൻമെന്റ്സും ഒക്കെ നമ്മളെ ഭയപ്പെടുത്തിയേക്കാം. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന സിറ്റുവേഷൻസും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ തളർന്നു പോകാതെ നാളെക്കുറിച്ച് നല്ലൊരു ഹോപ്പും കോൺഫിഡൻസും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ മൂവ് ചെയ്യണം എന്നുള്ളതാണ് സുലേഷ് ഏട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് വന്നാലും ലൈഫിനെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്യാനായിട്ട് ഇതൊരു നല്ലൊരു മോട്ടിവേഷൻ തന്നെയാണ്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ സുലേഷ് ഏട്ടനും എന്റെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു ഹാപ്പി ഹാപ്പി ട്യൂസ്ഡേ വിഷയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏട്ടനാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്, യു ആർ നോട്ട് വാക്കിംഗ് അലോൺ, ഗോഡ് ഈസ് വിത്ത് യു എവറി സ്റ്റെപ്പ് ഓഫ് ദി വേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് മനോജ് ഏട്ടൻ അയച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ എത്രയൊക്കെ കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും യു ആർ നോട്ട് വാക്കിംഗ് അലോൺ, അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല നടക്കുന്നത് എന്നും നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുമാണ് മനോജ് ഏട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും കൂടെ താങ്ങായിട്ട് നിൽക്കാനായിട്ടൊരു സൂപ്പർ പവർ ഉണ്ടെന്ന ചിന്ത തരുന്ന ഒരു പോസിറ്റീവ് എനർജി വളരെ വലുതാണല്ലോ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ മനോജ് ഏട്ടനും മനോജ് ഏട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു അടിപൊളി ഹാപ്പി ഹാപ്പി ട്യൂസ്ഡേ വിഷയമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കൗട്ട്സുകളൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

മല്ലു സിംഗ് എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിനു ചേട്ടനാണ് കേട്ടോ. ആസ്ട്രേലിയ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, അനാമികയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും ബിനുചേട്ടനും ഒരുപാട് സന്തോഷമുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനും കേട്ടോ. ചേട്ടൻ ഒരു പിക്ചർ മെസ്സേജും കൂടി അയച്ചു തന്നിട്ടുണ്ട്. സംഭവിക്കുന്നതെല്ലാം സംഭവിക്കട്ടെ, വരുന്നവരെല്ലാം വരട്ടെ, പോകുന്നവരെല്ലാം പോവട്ടെ, കരയാനുള്ളത് കരയാൻ വിടുക, ചിരിക്കാനുള്ളത് തുറന്ന് ചിരിക്കുക, കാത്തിരിക്കാനുള്ളതിനെ കാത്തിരിക്കുക, വിട്ടുകൊടുക്കേണ്ടതിനെ വിട്ടുകൊടുക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക, കാരണം ഈ സമയവും കടന്നുപോകും, ശുഭചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജാണ് ബിനുചേട്ടൻ അയച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവരും പോകുന്നവരും ഒക്കെ വരികയും പോകുകയും ഒക്കെ ചെയ്യട്ടെ. സങ്കടങ്ങൾ വരുന്ന സമയത്ത് മനസ്സ് തുറന്ന് കരയാനായിട്ടും സന്തോഷം വരുന്ന സമയത്ത് ഹൃദയം തുറന്ന് ചിരിക്കാനായിട്ടും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ബിനുചേട്ടൻ ഈ ഒരു മെസ്സേജിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. കാത്തിരിക്കേണ്ടതിനെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാനായിട്ടും വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങളെ ഈസി ആയിട്ട് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും ശീലിച്ചുകൊണ്ട് ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച ബിനുചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ്, സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മയുടെ ടീച്ചറാണ്. ഗുഡ് മോർണിംഗ്. ചിന്തകൾ പോസിറ്റീവ് ആയാൽ ഈ പകലും പോസിറ്റീവ് ആകും. നമസ്കാരം ആസ്ട്രേ ആൻഡ് അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് തങ്കമ്മയുടെ ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടീച്ചർ സന്തോഷമായിട്ട് സമാധാനമായിട്ട് അട്ടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അവിടെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് എന്ന് വിശ്വസിക്കാനും കേട്ടോ. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ചാൽ നമ്മുടെ തങ്കമ്മയുടെ ടീച്ചർക്കും ടീച്ചറിന്റെ ഫാമിലിക്കും ഒരു അടിപൊളി ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോഡ്സ്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസ് ഒക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 04742919090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. വാഴാറ്റു മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജയിലൂടെ.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണിയെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ് കേട്ടോ. ജീവിതം ഒരു തമാശയാണ്, ഒന്നുമില്ലാതെ വരുന്നു, എല്ലാത്തിനും വേണ്ടി മത്സരിക്കുന്നു, അവസാനം ഒന്നുമില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് നമുക്ക് മണികണ്ഠൻ ചേട്ടൻ അയച്ചിരിക്കുന്നത്. എത്ര അർത്ഥവത്തായിട്ടുള്ള കൈപ്പേറിയിട്ടുള്ളൊരു സത്യം തന്നെയാണ് മണികണ്ഠൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ തമാശയാണല്ലേ. കാരണം നമ്മൾ ഈ ഒരു ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടിയാണ് വരാറുള്ളത്. എന്നാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഒരുപാട് മത്സരിക്കുകയും ഓടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒടുവിൽ ഈ ഒരു ലൈഫ് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ സമ്പാദിച്ചതൊന്നും കൂടെ കൊണ്ടുപോകാതെ വന്നതുപോലെ തന്നെ ഒന്നുമില്ലാതെ മടങ്ങുകയും ചെയ്യാറുണ്ട്. സോ അനാവശ്യമായിട്ടുള്ള മത്സരങ്ങളൊക്കെ ഒഴിവാക്കി ഈ ഒരു കിട്ടിയ ലൈഫ് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിച്ച് തീർക്കണം എന്നുള്ളൊരു കാര്യമാണ് മണികണ്ഠൻ ചേട്ടൻ മെസ്സേജിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ്. പലരും വിചാരിക്കുന്നത് എല്ലാവരോടും കൂട്ടുകൂടി തമാശ പറഞ്ഞ് എല്ലാവരെയും സഹായിച്ചു നടന്നാൽ ആളുകൾ സ്നേഹിക്കും ബഹുമാനിക്കും എന്നാണ്. അതൊരു മണ്ടൻ ചിന്തയാണ്. മറ്റുള്ളവർക്ക് എത്രത്തോളം നിന്നെ ഉപകാരപ്പെടുന്നുവോ അത്രത്തോളം മാത്രമേ അവർക്ക് നിന്നോട് ബഹുമാനമുണ്ടാകൂ. ഈ ലോകത്ത് സ്നേഹത്തേക്കാൾ ആവശ്യങ്ങൾക്കാണ് വില. അവർക്ക് ആവശ്യമില്ലെങ്കിൽ നീ പുറത്താകും എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നതും. അതും വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. എല്ലാവരോടും കൂട്ടുകൂടി തമാശകളൊക്കെ പറഞ്ഞ് എപ്പോഴും ഹെൽപ്പ് ചെയ്ത് നടന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ സ്നേഹിക്കും അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതൊരു തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് എത്രത്തോളം ഉപയോഗമുണ്ടോ അത്രത്തോളം മാത്രമേ അവർക്ക് നമ്മളോട് ബഹുമാനവും താല്പര്യവും ഉണ്ടാകൂ എന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ലോകത്ത് പലപ്പോഴും പ്യുവറായിട്ടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ ആളുകൾ വില കൊടുക്കുന്നത് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലേ. ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഉപകാരമില്ലെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ആ ഒരു സർക്കിളിൽ നിന്നും ഔട്ടാകും എന്നൊരു റിയാലിറ്റിയാണ് ഈ ഒരു മെസ്സേജിലൂടെ ജിജി ചേച്ചി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച ജിജി ചേച്ചിക്കും നല്ലൊരു സന്തോഷമുള്ള ഒരു അടിപൊളി ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ പ്രതീക്ഷ കൈവിടാൻ ഒരുങ്ങുന്ന ആ ഒരു നേരത്താകും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ പ്രയത്നിക്കുക. ഇന്ന് വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നുകൊണ്ട് വടക്കേ വാവനൂർ നിന്നും മുഹമ്മദിക്കയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇക്ക പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ആബേൽ ചേട്ടനാണ്. നൂറ്റാണ്ടുകളുടെ അനാചാരങ്ങളെ പോരാട്ട വീര്യം കൊണ്ട് മാറ്റിയെഴുതിയ വൈക്കം സത്യാഗ്രഹ വിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം. അവകാശങ്ങൾക്കും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ എപ്പോഴും പ്രകാശമായി നിൽക്കട്ടെ. ഒരു മാസത്തിന്റെ നല്ല ഓർമ്മകളോടെ ഈ ജൂൺ 30 നമുക്ക് വരവേൽക്കാം. ഏവർക്കും ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പറയാതെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതാണ് സൗഹൃദത്തിലും ജീവിതത്തിലും നമുക്ക് കിട്ടുന്ന മഹാഭാഗ്യം. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് രേവതി ചേച്ചി അയച്ചിരിക്കുന്നത്. ഫൈനലി മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ് കേട്ടോ. ഹായ് നാമിക കുട്ടി, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസം ഗീത ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചോക്ലേറ്റുകളൊക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നിർഭാഗ്യവശാൽ എനിക്ക് ഗീത ചേച്ചിനെ കാണാൻ പറ്റിയില്ല, പക്ഷേ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും ചോക്ലേറ്റൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു അടിപൊളി ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി സ്നേഹവീടൻ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേ, എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫർ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നമ്മുടെ നാട്ടിലെ ഇടവഴികളിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്തുണ്ടല്ലോ, വഴി തെറ്റിപ്പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് ഈ ആംബുലൻസുകൾക്കും കൊറിയർ ഡെലിവറി ചെയ്യുന്നവർക്കും ഒക്കെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ വരാനായിട്ട് പോവാണ്. അതായത് ഇനി മുതൽ നമ്മുടെ ഗ്രാമീണ റോഡുകൾക്കും QR കോഡ് വരാനായിട്ട് പോവാണ്. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയമാണ് ഈ ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതിയാകും ആ ഒരു റോഡിന്റെ പേരും ദിശയും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാനായിട്ട് പോകുന്നത് നമ്മുടെ ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ് പോലെയുള്ള എമർജൻസി സർവീസുകൾക്കാണ്. കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ മാപ്പിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. മാത്രമല്ല ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഗ്രാമത്തിലെ റോഡുകളിലെ മെയിൻ റോഡ്, ക്രോസ് റോഡ്, അതർ റോഡ് എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ റോഡിനും പ്രത്യേകം ആൽഫാ ന്യൂമറിക് കോഡുകൾ നൽകുകയും അതിനെ ഡിജിപിൻ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഗ്രാമപഞ്ചിത്ര പ്ലാറ്റ്ഫോമിലെ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റോഡിലെ ബോർഡുകളിൽ ഈ ഒരു QR കോഡ് പതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് റോഡാണെന്നും അതിന് എന്ത് പേര് നൽകണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതായത് ഗ്രാമപഞ്ചായത്തുകൾക്കായിരിക്കും. ഈ ഒരു പ്രൊജക്ട് ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപായിട്ട് പബ്ലിക്കിനും ഇതിനെപ്പറ്റിയുള്ള സജഷൻസ് പറയാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. വരുന്ന 14th വരെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ട് പഞ്ചായത്ത് ഓഫീസുകൾ വഴിയോ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ നാട്ടിലെ വഴികളും കുറച്ചുകൂടി സ്മാർട്ട് ആവാനായിട്ട് പോവാണ്. വഴി തെറ്റും എന്നുള്ള ടെൻഷൻ ഇല്ലാതെ തന്നെ ധൈര്യമായിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റി വരാനായിട്ട് പോവാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 23 ആയിരിക്കാണ്. നമ്മുടെ രാഹുൽ രാജ് കമ്പോസ് ചെയ്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിലൂടെ. കൂടെയുള്ളത് RJ അനാമിക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Morning, Mojo.
5: Once again, welcome back to Morning Mojo with me, RJ Anamika. റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അതായത്, നിങ്ങളുടെ റേഷൻ കാർഡ് നിലവിൽ നോൺ പ്രയോറിറ്റി കാറ്റഗറിയിലാണെങ്കിൽ അതിപ്പോൾ പ്രയോറിറ്റി വിഭാഗത്തിലേക്ക് മാറ്റാനായിട്ടൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ മുൻഗണനാ വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വരുന്ന ജൂലൈ 17 വരെയാണ് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയം നിങ്ങൾക്കുണ്ടാവുക. അപേക്ഷ നൽകാനായിട്ടുള്ള രീതിയും വളരെ സിമ്പിളാണ്. ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് സഹിതം അടുത്തുള്ള അക്ഷയ സെന്റേഴ്സിൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് acitizen.civilsupplieskerala.gov.in എന്ന സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയും വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പേഴ്സിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. സോ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 38 ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഫ്രം ദ മൂവി അമർ അക്ബർ ആന്റണി.
6: മഞ്ഞാടും മാമലത്താഴത്ത്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

ഇങ്ങനെ ആവേശം എന്ന സിനിമയിലെ ഒരു ആവേശകരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ നമ്മുടെ 3 മണിക്കൂർ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ആൻഡ് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഡേ കൂടിയായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ടെക്നോളജി നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് നമ്മൾ പരസ്പരം ഇത്രയും പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ടും പുതിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടും പോസിറ്റീവ് ആയിട്ട് വേണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. മൊബൈൽ സ്ക്രീനിലെ ലോകത്തിനപ്പുറം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒപ്പം നേരിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഈ ഒരു റിയൽ ലൈഫ് മൊമെന്റ്സിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ ഓൺലൈൻ ലൈഫും ഓഫ്ലൈൻ ലൈഫും ഒരുപോലെ ബാലൻസ് ചെയ്ത് സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: മോഹജാലകം തുറന്ന കാറ്റിനോട് നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം മണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ചയുള്ള

0: ആശ്രയ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ റേഡിയോ വണ്ടി സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ലവരെ ജനങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി ജനങ്ങളുടെ അടുത്തെത്തി സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലാണ്. അപ്പോൾ ഇന്നും റേഡിയോ വണ്ടിയിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സൊ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ വണ്ടി ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
6: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യർ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: പേര് ജോബിൻ.
0: ജോബിൻ, ജോബിൻ ചേട്ടാ വീട് അടുത്തന്നെയാണോ?
1: വീട് ഇവിടെ എങ്ങും അല്ല.
0: എവിടെയാണ്?
1: ഇടുക്കി. ഇടുക്കി.
0: ദൈവം ഇടുക്കിക്കാരനാണ്. ഇടുക്കി എന്ന മെഡിക്കൽ നിന്ന് വരികയാണ് അല്ലെ? ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെ?
1: വീട്ടിലെ അപ്പന, അമ്മ, അനിയൻ, വൈഫ്, കൊച്ച്,
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകും,
1: സുഖമായിട്ട് പോകുന്നു.
0: ഇവിടെ അമ്പലത്തിൽ വന്നതാണ്?
1: അമ്പലത്തിൽ വന്നതാണ്.
0: ഓക്കെ, ദർശനം കഴിഞ്ഞു?
1: നമ്മൾ ദർശനത്തിന് പോയില്ല, നമ്മൾ ഡ്രൈവർമാരാണ്. അപ്പൊ നമ്മുടെ ഗസ്റ്റിനെ കൊണ്ട് വന്നതാണ്.
0: ഓക്കെ, പാസഞ്ചേഴ്സിന് വന്നതാണ്. അപ്പൊ എന്തായാലും ദർശനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്, നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ് അവരെ.
1: അതെ അതെ അതെ, കാത്തിരിക്കുകയാണ്.
0: ശരി. അപ്പോഴേ മകൻ, മകനാണോ മകളാണോ?
1: മകനാ. മകൻ.
0: മകനാ. മകന്റെ പേരൊക്കെ എന്താ?
1: മകന്റെ പേര് ജിത്വിൻ.
0: ജിത്വിൻ. ഓക്കെ, എന്താ ചെയ്യുന്നത്?
1: അവൻ 3 വയസ്സ് കഴിഞ്ഞുള്ളൂ.
0: 3 വയസ്സ് കഴിഞ്ഞുള്ളൂ, കൊച്ചു ബേബിയാണ്. ശരി ശരി. അപ്പൊ ചേട്ടൻ എന്തുകൊണ്ട് ഈ ഡ്രൈവിംഗ് ഫീൽഡ് തുടങ്ങിയത്?
1: അതിനുള്ള ഒരു താല്പര്യം ഇഷ്ടം കൊണ്ട്.
0: ഇഷ്ടം, വളയം പിടിക്കാൻ ഇഷ്ടമായിരുന്നു.
1: പിന്നെ ഇഷ്ടമാണ്.
0: ഓക്കെ, തൊട്ടടുത്ത് മറ്റൊരു ചേട്ടനോട് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
2: രഞ്ജിത്ത്.
0: രഞ്ജിത്ത്. രഞ്ജിത്ത് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
2: വീട് ഇടുക്കി തന്നെയാണ്. യാദർച്ഛയായിട്ട് കണ്ടുകൂട്ടിയ ഒരു കൂട്ടുകാരനാണ് അത്.
0: ഓക്കെ, ശരി ശരി.
2: ഇവിടെ ഒരു ട്രിപ്പ് വന്നതാണ്. അപ്പൊ ഈ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും എന്റെ വണ്ടി കണ്ടപ്പോ വന്നത്. ഞങ്ങൾ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. വണ്ടി ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോകുമ്പോൾ ഒന്നിച്ച് ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഇന്ന് ഇവിടെ വെച്ച് കണ്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് വന്നത്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും അവരുടെ സൗഹൃദം പുതുക്കുന്നില്ലേ? നമ്മള് ചെറിയ കട്ടുറുമ്പായല്ലേ. ശരി ശരി. ഓക്കെ, അപ്പഴേ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ വൈഫുണ്ട്, 3 പിള്ളേരുണ്ട്.
0: 3 മക്കളുണ്ട്. അടിപൊളി. ശരി, മക്കളുടെ പേരൊക്കെ എന്താ?
2: ലഹാന, നിഹാന, വിഹാൻ.
0: അടിപൊളി പേരൊക്കെ ആണല്ലോ. അഹാന, നിഹാന, വിഹാൻ അല്ലെ? എല്ലാവരും ഹായര കളിയാണല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പേരൊക്കെ? നമ്മുടെ സിനിമ ആക്ട്രസ് അഹാനയുടെ പേര് ഇൻസ്പയർ ആയതാണോ?
2: അത് നമ്മള് വീട്ടില് പേരിടാനൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട്, പെങ്ങന്മാര്, അവരുടെ ഇഷ്ടത്തിൽ.
0: ശരി ശരി. അപ്പൊ ഡ്രൈവിംഗ് ഫീൽഡ് ആണ്?
2: ഡ്രൈവിംഗ് ഫീൽഡ് ആണ്.
0: അപ്പൊ എന്തുകൊണ്ട് ഡ്രൈവിംഗ് ഫീൽഡ് ചൂസ് ചെയ്ത്?
2: ചെറുപ്പം തൊട്ടേ വണ്ടിയോട് ഭയങ്കര ക്രഷായിരുന്നു.
0: ഇഷ്ടമായിരുന്നു. എത്ര വർഷത്തെ പരിചയമാണ് ഇപ്പോ?
2: ഒരു 15 വർഷം.
0: 15 വർഷമാണ്. ഓക്കെ. ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് യാത്രകളെ ഇങ്ങനെ പ്രണയിക്കുന്ന വ്യക്തികളാണ്. ദിവസവും ഇങ്ങനെ ഒരുപാട് യാത്രയാണ്. അപ്പൊ പോയ ഏറ്റവും ദൂരമുള്ള യാത്ര ഏതാ?
2: ഏറ്റവും ദൂരം എന്ന് പറയുന്നത് ബോംബെ കൂടിയിട്ടുണ്ട്. ബോംബെ.
0: ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടാ അപ്പൊ ഡ്രൈവിംഗ് ഫീൽഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കാർ ആ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെടുന്നത് രഞ്ജിത്ത് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 19 Adinoppum Nattarugoppum. Appo nammal angarde nammude Ganapathi Ambalathinte Thottarikil etti innu oru paadu nalla manushare ingane parichayappettondirikkana. Dei thottaduthu oru chetan undu, chetane onnu parichayappedam chetta. Per enganeyanu?
1: Neeru Prabhat.
0: Prabhat. Aha, adivuli per ekkanallo. Seri, veedu evidiyanu?
1: Veedu Pathanamthitta, Perunad.
0: Perunad on. Seri, veedil aarukkundu?
1: Veedil achan amma aniyan thengale ellarum undu.
0: Ellarum happy aayittu povu.
1: Happy aayittu povu.
0: Endha cheyyunna chetta?
1: Njan Maskillilaanu.
0: Maskillilaanu. Ippo leave-inu vannayano?
1: Adhe adhe.
0: ഓക്കെ, അപ്പം ഗൾഫിലെ പ്രവാസ ജീവിതം എങ്ങനെയുണ്ട്?
1: പ്രവാസ ജീവിതം കുഴപ്പമില്ലാതെ തോന്നുന്നു, പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഭയങ്കര ഹാർഡാണ്.
0: പശ്ചിമേഷ്യൻ സംഘർഷമാണോ?
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പോൾ കുറച്ച് കഷ്ടമാണ്. എന്താണ് നമുക്കറിയാം, ഗൾഫ് കൺട്രീസിലെല്ലാം ഒരുപാട് ചലഞ്ചസ് അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ എല്ലാം മാറി ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും. ഇപ്പം തീർന്നു എന്ന് കരുതിയത് വീണ്ടും അവിടെയൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു പോകുന്ന ആ ഒരു സമയമാണ്. അപ്പം ഈ ടിക്കറ്റിൻ്റെ ഒക്കെ പ്രശ്നം കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പം വീണ്ടും ടിക്കറ്റിന്റെ റേറ്റ് കൂടുന്നു എന്ന് കേട്ടു. ഞാൻ എടുത്തില്ല, പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ടിക്കറ്റിന്റെ പ്രശ്നം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം എന്തായാലും സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ നോക്കുവാണെങ്കിൽ ഈ ടിക്കറ്റിന്റെ ഈ ഹൈ റേറ്റ് ഒരു വലിയ ഇഷ്യൂ ആണല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പം എന്തായാലും ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഇപ്പം തിരിച്ചു പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം ഓക്കെ ആയിട്ട് ഒരു നല്ല ഭാവി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പം എന്താ ചെയ്യുന്നത് മസ്കറ്റില്?
1: ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാം.
0: ഇൻഷുറൻസ് കമ്പനിയിലാണ്. ജോലിയൊക്കെ എങ്ങനെ പോകും?
1: ജോലി നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
0: എത്ര വർഷത്തെ പ്രവാസ ജീവിതമാണ്?
1: ഞാനിപ്പോൾ 10 വർഷത്തോളമായി.
0: 10 വർഷമായി. ഓ, അടിപൊളി. ശരി, അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രവാസി ആകാം അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കാം എന്ന് തീരുമാനിച്ചത്?
1: പ്രവാസ ജീവിതം നമ്മുടെ ഇവിടുത്തെ ലൈഫിൽ കുറച്ച് സ്ട്രഗിളിങ് വന്നപ്പോഴാണ് പ്രവാസ ജീവിതത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഇവിടെ നമ്മള് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തിരിച്ചു പോരാ എന്നുള്ള പ്രതീക്ഷയിലോട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ 2 വർഷം നിൽക്കണമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇപ്പൊ 2 വർഷം കഴിഞ്ഞ് ഇപ്പൊ 10 വർഷത്തോളമായി, ഇതുവരെ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല.
0: എനിക്ക് തോന്നി ഒരുപാട് ഈ പ്രവാസികൾക്ക് പറയാനുള്ള കഥയാണ്. വളരെ ചുരുങ്ങിയ കാലം, ഒന്ന് പോയിട്ടേ അടുത്ത വർഷം തിരിച്ചു പോരാം അല്ലേ?
1: എല്ലാരും അങ്ങനെ ആ ഒരു പ്രതീക്ഷയോടാണ് പ്രവാസി ജീവിതത്തിലേക്ക് പോകുന്നത്, ഇവിടുന്ന് കയറി പോകുന്നത്. പക്ഷേ നമ്മള് അവിടെ ചെന്ന് വിട്ടാൽ ഏതോ ഒരു ലൂപ്പിൽ വിടുന്ന പോലാണ്, തിരിച്ചു വരാൻ വലിയ പാടാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു കഥ പറയാൻ കാണും. ഇപ്പം നല്ലൊരു ജോലി ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നമില്ല, പക്ഷെ എന്താണ് ലേബർ വിസയിലൊക്കെ പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരിപ്പം നമ്മുടെ ഗൾഫ് നാട്ടിലില്ലേ?
1: അല്ല, ശരിക്കും കഷ്ടപ്പാട് കൊണ്ടായിരിക്കത്തില്ല തിരിച്ചു വരാൻ. ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം നമ്മുടെ അവിടുത്തെ ജീവിതം ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് ഇപ്പം ഞാൻ തിരിച്ചു വന്ന് ഒരു 2 മാസം ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അവിടെ ബെറ്റർ, നമ്മൾ തിരിച്ചങ്ങ് പോയാൽ മതി. ആ ഒരു മൈൻഡാണ് മനസ്സിൽ. ഇവിടുത്തെ സാഹചര്യങ്ങൾ ഭയങ്കര മോശമാണ്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് തിരിച്ചു പോയേക്കാം.
0: എങ്ങനെയെങ്കിലും പോയാൽ മതി അല്ലേ?
1: അതെ അതെ അതെ.
0: ശരി ശരി. അപ്പോൾ പോയിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താ? ഫാമിലിയാണോ, ഫുഡാണോ, എന്താ ഏറ്റവും മിസ് ചെയ്യുന്നത്?
1: തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥ. ഇപ്പോൾ അവിടെ ഭയങ്കര ചൂടാണ്, 49-50 ഡിഗ്രി ചൂടാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും നാട്ടിലൊന്ന് പോയാൽ ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ. ഇപ്പോൾ ഇവിടെ വന്ന് മഴ, ഈ നമ്മുടെ പുഴകൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ കേരളം എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും മെയിനായിട്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതിനൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടരികിലെത്തി നമ്മുടെ പ്രഭാത് ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആരും എങ്ങ് പോകേണ്ട, കേട്ടോടെ എന്നുള്ള റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലെത്തി. നമ്മുടെ ഈ പത്തനംതിട്ട സ്വദേശിയായ പ്രഭാത് ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ പ്രഭാതി എന്ന പേര് ഇട്ടതെന്ന് അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ ആദ്യമേ എന്റെ ചെറുപ്പത്തിലൊക്കെ ഈ പേര് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്റെ ഫ്രണ്ട്സൊക്കെ പ്രഭാകരൻ, അന്നൊക്കെ തമിഴ് പുലി പ്രഭാകരനൊക്കെ ഉണ്ട്, അന്നൊക്കെ അവരൊക്കെ എന്നെ അങ്ങനെയൊക്കെ വിളിക്കും. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഒരു വെറൈറ്റി പേരാണ്, ഡിഫറെൻ്റ് ആയിട്ട് എന്നു വെച്ചാൽ അധികം പേർക്കില്ല. അപ്പോൾ ഇപ്പം ഞാൻ അതിനോട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിക്കാറുണ്ട്, എന്താ എന്തിനാ എനിക്ക് ഈ പേരിട്ടെന്നൊക്കെ. ഇപ്പം ഞാൻ ഓക്കെയാണ്.
0: ശരി ശരി, വളരെ മനോഹരമായ ഒരു പേരാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ സന്തോഷം എന്ന് പരിചയപ്പെട്ടതിൽ. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ. അപ്പൊ അവസാനമായിട്ട് ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാര്, ചെറിയ യൂത്ത് നമ്മുടെ ഇടയിലുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താ, അവരോട് എന്താ പറയാനുള്ളത്?
1: ഗൾഫിൽ പോകുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. ഗൾഫിൽ പോയി, നമ്മൾ ഗൾഫിൽ പോയാലും നമ്മൾ മാക്സിമം അവിടെ കിട്ടുന്ന പൈസ നാട്ടിലോട്ട് അയച്ചു കൊടുക്കുന്ന രീതിയാണ് എല്ലാവർക്കും. പക്ഷെ നമ്മൾ കുറച്ച് നമ്മളുടെ ഭാഗത്തേക്ക് കുറച്ച് സേവിങ്സ് ഉണ്ടാക്കി വെക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഗൾഫിൽ പോകുന്നവരോട്.
0: തീർച്ചയായിട്ടും അനുഭവത്തിന്റെ വിളിച്ചതിൽ പറയുന്ന വാക്കുകളല്ലേ?
1: തീർച്ചയായിട്ടും, അതെ അതെ.
0: ഓക്കെ ശരി. അപ്പൊ ചേട്ടാ, ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. പത്തനംതിട്ട സ്വദേശിയായ പ്രഭാത് ചേട്ടനെയാണ് പരിചയപ്പെടുത്തട്ടോ. അത് ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1T with me, RJ ശ്രീശാന്ത്, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
2: സുധീഷ്.
1: സുധീഷ്, സുധീഷ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
2: ചെങ്ങന്നൂർ.
1: ചെങ്ങന്നൂർക്കാരനാണ്. ഇവിടെ എന്താ പരിപാടി? അമ്പലത്തിൽ വന്നാണോ?
2: അതെ, അമ്പലത്തിൽ വന്ന.
1: ദർശനം കഴിഞ്ഞോ?
2: ഇല്ലില്ല, ഇനിയും പോണം.
1: ഓക്കെ, ശരി. അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് വൈഫ്, രണ്ട് പിള്ളേര്, അമ്മ.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
2: മക്കള് ഒരാള് അംഗനവാടി പഠിക്കുക, ഒരാള് കുഞ്ഞ.
1: ഓക്കെ, രണ്ടും കൊച്ചുകുട്ടികളാണ്.
2: അതെ അതെ.
1: ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യുന്നത്?
2: ഞാൻ അബുദാബിയില്.
1: അബുദാബിയിലാണ്. ദൈവം ഇന്ന് പരിചയപ്പെട്ട എല്ലാരും ഗൾഫുകാരാണല്ലോ, ഈശ്വര. പ്രവാസികളെയാണ്. ഓക്കെ, അപ്പൊ എത്ര നാളത്തെ പ്രവാസ ജീവിതമാണ്?
2: കഴിഞ്ഞു, കഴിയാറ്. ഈ ആഴ്ച അവസാനം.
1: അവസാനമാണ്?
2: അതെ അതെ.
1: ഫെയർവെല്ലൊക്കെയാണ്?
2: ഫെയർവെല്ലൊക്കെ.
1: ഓക്കെ, അവിടെ എത്ര നാളായിരുന്നു
2: പ്രവാസം? ഇപ്പം
1: നാല് കൊല്ലം.
2: അഞ്ചു കൊല്ലം.
1: അഞ്ചു കൊല്ലമാണ്. ഓക്കെ, ശരി. അപ്പം അബുദാബി ലൈഫ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: സുഖം, കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു.
1: ഹാപ്പിയാണ്?
2: ഹാപ്പിയാണ്.
1: ഈ പശ്ചിമേഷ്യൻ സംഘർഷം
2: എഫക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഫീൽഡില്ല, അപ്പൊ മൈൻഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെ, പ്ലാന്റ് ഓടുന്നില്ല, അതായത് മൂവ്മെന്റ് ഒന്നും ഇല്ലാത്തോണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ. അതേ ഉള്ളൂ.
1: ഓക്കെ, അപ്പോഴേ എന്തുകൊണ്ട് ഈ ഗൾഫിൽ പോകാമെന്ന് തീരുമാനിച്ചത്?
2: ഗൾഫിൽ ഇവിടെ ഓയിൽ ഫീൽഡിൽ സാലറി അധികം കിട്ടാത്തോണ്ട് തന്നെയാണ്. അവിടെ നല്ല ഓപ്പർച്യൂണിറ്റിയും സാലറി കിട്ടുന്നുണ്ട്, അങ്ങോട്ട് പോയി.
1: ഓക്കെ, ഞാൻ ഈ റേഡിയോ വണ്ടിലൊക്കെ ഒരുപാട് പേരെ പരിചയപ്പെടുമ്പോഴേ ഒരുപാട് പ്രവാസികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഗൾഫിൽ പോയ വ്യക്തികൾ അല്ലെങ്കിൽ പ്രവാസ ജീവിതം അനുഭവിച്ച ഒരു വ്യക്തി നീ എവിടെ പോയാലും ജീവിക്കും എന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ യോജിക്കുന്നുണ്ടോ?
2: ഇല്ല, നമ്മുടെ നാട്ടിൽ ജീവിക്കണ കുറച്ചുകൂടെ ടാലന്റ് വേണം, അതാണ് സത്യം. ഇവിടെ ജീവിച്ചു പോകാൻ ഇച്ചിരി പാട്. ഗൾഫിലാവുമ്പം കുഴപ്പമില്ല, നമുക്കറിയാവുന്ന ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചു പോകാം, കിട്ടുന്ന കാശ് നാട്ടിലയച്ച് കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകാം. പിന്നെ വീട്ടുകാർ വീട്ടിൽ നിൽക്കണം, അതേ ഉള്ളൊരു വിഷമം. അതൊരു ഇച്ചിരി പ്രശ്നമാണ്, അതേ ഉള്ളൂ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നമ്മുടെ സുധീഷ് ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ, RJ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Ivide ayalum porathu ayalum kuttirode padana feesine paisa thanne vende.
2: Nammude swarna vilkane, swarna vilkan ethom nalladu Achains Gold thanne. Swarna vila ethra uyarnalum ethom uyarna vila theruvennu mathramalla. Bankil panayathil irikkunna swarnam eduthu vilkanum Achains Gold sahayikkum. Keralathile number 1 gold buyers alle Achains Gold.
1: 22 varshathe sevana parambaryamayi Achains Gold. Ernakulam, Idukki, Pathanamthitta, Alappuzha, Kottayam jillakalil 45 adhigam branchukal. Kooduthal ariyan sandarshikku achainsgold.in.
3: Nammude Dimos Furniture il mass issue class offer. Adhe ini വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
5: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
6: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ.
7: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. നമ്മുടെ സുധീഷ് ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ഗൾഫിൽ പോയ ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മുടെ നാടിനെയാണോ വീടിനെയാണോ നമ്മുടെ കൾച്ചറിനെയാണോ ഭക്ഷണത്തിനെയാണോ എന്താ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്?
1: ഭക്ഷണം പ്രശ്നമല്ലോ, പക്ഷേ നമ്മുടെ നാടും വീടും പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മിസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, വൈഫ്, പിള്ളേര്, അമ്മ, അങ്ങനെയൊക്കെ അതൊക്കെയാണ് മിസ് ചെയ്യുന്നത്. തിരിച്ചു പോവാ, ഞാൻ വന്നിപ്പോ ഒരു മാസത്തെ വെക്കേഷൻ ആയിരുന്നു, ഈ ആഴ്ച അവസാനം തിരിച്ചു പോവാ.
0: ഞാൻ കരുതി അവിടെ നിർത്തി അവിടുന്ന് തിരിച്ചു വരുവാന്നായിരുന്നു.
1: അല്ല, എന്റെ ഒരു മാസം ലീവേ ഉള്ളൂ, കഴിഞ്ഞു, ഈ ആഴ്ച അവസാനം ഞാൻ തിരിച്ചു പോകും.
0: ഓക്കെ, ആ ഒരു സങ്കടം ഉണ്ടല്ലേ?
1: അതെ, ഒരു വിഷമമുണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഇപ്പം വയസ്സ് ചെയ്യുന്നത് മോശമാണ്, എന്നാലും ചോദിക്കാം എത്ര വയസ്സ് കാണും ഇപ്പൊ?
1: എനിക്ക് 33.
0: അപ്പൊ ഈ 33 വയസ്സായല്ലോ, അപ്പം ഈ ലൈഫിലൂടെ പഠിച്ച ഏറ്റവും വലിയ ലെസൺ എന്തായിരിക്കും, പാഠം എന്തായിരിക്കും?
1: ഒരുപാടുണ്ട്, എന്നാലും നമ്മള് എന്തോ പറയണ്ടേ, ജീവിക്കാൻ കഷ്ടപ്പെട്ടാലേ പറ്റും.
0: അടിപൊളി, ഹാർഡ് വർക്ക് ചെയ്യാ ജീവിക്കണമെങ്കിൽ അല്ലേ?
1: അതെ, നമുക്ക് ഒരിക്കലും സ്വസ്ഥമായിട്ടോ സമാധാനമായിട്ടോ ഇരുന്നുള്ള പരിപാടി ഒന്നും ഇല്ല, കഷ്ടപ്പെട്ടേ പറ്റൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എളുപ്പ വഴിയിൽ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന വ്യക്തികൾ കേൾക്കുന്ന കാര്യമാണ് കഷ്ടപ്പെട്ടാൽ മാത്രമേ ലൈഫ് സക്സസ്ഫുള്ളി സമാധാനമായിട്ട് പീസ്ഫുള്ളി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റൂ
1: അല്ലേ? അതെ അതെ, സമാധാനം നമ്മൾ കണ്ടെത്തുന്നതാണ്. ചിലപ്പം നമ്മൾ എല്ലാത്തിനും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ പീസ്ഫുൾ ഇല്ലാണ്ടാവും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ ഒരു വലിയ മൂല്യം, ആ ഒരു വലിയ ലെസൺ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ്. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: യെസ്.
0: അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ചെങ്ങന്നൂർ സ്വദേശിയായ സുധീഷേരനെയാണ് ഇനി പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആർ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പറ മുത്തുണ്ടേ,
2: അനക്കെടുപ്പത് പൊന്നുണ്ട്.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വി ആർ ബാക്ക് ഓൺ റേഡിയോ വേണ്ടി കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ചിന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി എന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ചു പേരോട് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല അഭിപ്രായങ്ങളും കേട്ടു. ഇപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ വേണ്ടിയിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടി യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: 켜볼까?
1: Time check. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. The time is 12 o'clock. നേരം

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. പാട്ടുകൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു മാജിക് ആണല്ലേ. വരികളിലൂടെയും ഈണങ്ങളിലൂടെയും അത് നമ്മളെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. നമ്മൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വന്ന് ആകെ ഡള്ളായിട്ടിരിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ മനസ്സ് ആദ്യം തേടി പോകുന്നത് നമുക്കിഷ്ടപ്പെട്ട പാട്ടുകളിലേക്കാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പഴയ ചില ഓർമ്മകളിലേക്ക് പോകാറുണ്ട്. അതാണ് മ്യൂസിക്കിന്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഒരു ആഫ്റ്റർനൂൺ അത്തരം ചില മനോഹരമായ പാട്ടുകൾ കേട്ട് നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമാണ് ഇത്. കാസറ്റ് കഫേയാണ് ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. ഇനിയുള്ള 2 മണിക്കൂർ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. ഇനി കോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906 9526490906. ഇന്നത്തെ കാസറ്റ് കഫേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലൂടെയാണ്. മലയാള സിനിമാ സംഗീത ലോകത്തേക്ക് ഒട്ടേറെ പ്രതിഭകൾ കടന്നു വന്നിട്ടുണ്ടല്ലേ. എന്നാൽ തന്റെ ആദ്യ സിനിമയിലെ പാട്ടുകൾ മുഴുവൻ സൂപ്പർ ഹിറ്റ് ആക്കാനായിട്ട് സക്കീർ ഭായിക്ക് പറ്റുമോ, പറ്റും എന്ന് പ്രൂവ് ചെയ്ത ഒരു മ്യൂസിക് കമ്പോസർ ഉണ്ട്, ദ വൺ ആൻഡ് ഓൺലി ദീപക് ദേവ്. അദ്ദേഹം അരങ്ങേറ്റം കുറിച്ച സിനിമയായിരുന്നു ക്രോണിക് ബാച്ചിലർ. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സിനിമയിലെ പാട്ടുകളും ദീപക് ദേവ് എന്ന പേര് മലയാളികൾ നെഞ്ചിലേറ്റി തുടങ്ങിയത് അവിടെ നിന്നാണ് എന്ന് തന്നെ പറയാട്ടോ. ആ ഒരു അത്ഭുത സംഗീതത്തിൽ വിരിഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൾജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൾജോയിൽ.
4: അൾജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
8: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
7: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
9: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
10: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
13: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം July 10 വരെ മാത്രം.
12: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
14: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
15: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, എങ്ങനെ ഇന്ത്യൻ എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12:18. വാട്സപ്പിൽ രണ്ട് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ ചേച്ചി, സുഖാണോ? ഞാൻ ശാരികയാണ്. ഇന്ന് എനിക്ക് കോടിയരുവി കൊട്ടുതേ തമിഴ് സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ശാരികയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ശാരികയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മെഹന്തി സർക്കസ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പ്രദീപ് കുമാറും നിത്യശ്രീയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ്. യുഗഭാരതിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് ശാരികയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക, ഞാൻ ചിന്നു. ഇന്നെനിക്ക് 5-ാം സിനിമയിലെ കാതൽ ആസേ വെച്ച് തരുമോ? ഇതിന്റെ ഹസ്ബൻഡ് ഉദയകുമാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്നു ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ട് തന്നെയാണ് ചിന്നു ചേച്ചി ചോദിച്ചിരിക്കുന്നത്. 5-ാം എന്ന സിനിമയ്ക്ക് വേണ്ടി യുവൻ ശങ്കർ, രാജയും സൂരജ് സന്തോഷും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. യുവൻ ശങ്കർ രാജു തന്നെയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് ചിന്നു ചേച്ചിക്ക് വേണ്ടിയിട്ടും ചിന്നു ചേച്ചിയുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ആയിട്ടുള്ള ഉദയകുമാർ ചേട്ടന് വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിച്ചു വാങ്ങാം. ടു ദ നമ്പർ

4474 2914 0974 2919 0909 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0909. അപ്പൊ കേൾക്കാം മെഹന്തി സർക്കസ് എന്ന സിനിമയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Vilakkuravum gunamenmayum njangal nalkunna urappu.
5: Ella veetavashyangalkkum Aljo oppumundu.
6: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
7: Yasit Coffee. Ivide ishtam pole paattu.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 32 മിനിറ്റ് ആയിരിക്കാൻ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ
7: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാണ്?
8: നമസ്കാരം, ഇത് പുത്തൂർ നിന്ന് അജയമണി.
7: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
8: എന്താ ഉണ്ട് വിശേഷം അനാമികെ?
7: ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്.
8: ഇവിടെയും സുഖമായിട്ടിരിക്കുകയാണ്.
7: എന്തേ മണിച്ചേച്ചി? എന്തേ
8: മണിച്ചേച്ചി? അടുക്കളയല്ല,
7: അടുക്കളയിൽ കുറച്ച് തിരക്കിലാണോ? ഓക്കെ, അപ്പൊ അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചിയോട് എന്റെ അന്വേഷണം കൂടി പറയണം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും സുഖാണ് കേട്ടോ.
8: അവിടെ മഴ ഉണ്ടോ?
7: മഴ ഇപ്പൊ ഇല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് മഴ ഉണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ട് മാറി നിക്കാണ്. ഇപ്പോ ആ തോർന്നു നിക്കാണ്. ഓക്കെ, അപ്പൊ സുഖായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ?
8: നമ്മുടെ ജ്വാലയ്ക്കാട്ടെ.
7: ആ
8: ഉടമല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ നല്ല പുടവ എന്നും കൊണ്ടുള്ള ഒരു
7: പാട്ടാണ്. ഓക്കെ, രണ്ടുപേരും പാടുന്നോ?
8: ഇന്ന് ഇനി പാടുന്നില്ല.
7: ഇന്ന് പാടുന്നില്ല, എന്ത് പറ്റി? ഒരു സന്തോഷമില്ലേ പാട്ട് പാടാനായിട്ടുള്ളൊരു മൂടില്ലേ?
8: മൂക്കടപ്പാണ്.
7: പനിയാണോ?
8: പനിയല്ല.
7: ജലദോഷം?
8: ഇല്ല,
7: ജലദോഷം ഒന്നുമില്ല, വെറുതെ മൂക്കടപ്പാണ്.
8: ആ എനിക്ക് മൂക്കടപ്പുള്ള കേട്ടാ, ഞാൻ വാർത്തഴിക്കുന്നതാണ്.
7: ഓക്കെ, അതുകൊണ്ട് മൂക്കടഞ്ഞിരിക്കുവാണല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലം വെറുതെ വിട്ടിരിക്കുകയാണ്. അടുത്ത തവണ വിളിക്കുമ്പോ പാട്ട് പാടി തരണം. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
8: ഡെഡിക്കേഷൻ എല്ലാവർക്കും,
7: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും പറഞ്ഞേക്കാം
8: കേട്ടോ.
7: ഓക്കെ, അസറിനോടും തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് അജയമണി ചേട്ടനാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ് കേട്ടോ. ജ്വാല എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേടനും ബി വസന്തയും ചേർന്ന് പാടിയിട്ടുള്ള കുടമുല്ലപ്പൂവിനും എന്ന എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടാണ്. വയലാർ രാമവർമ്മയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് കേൾക്കുന്ന എല്ലാ ലെസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രയ, ഞാൻ പാലായിൽ നിന്നും ഐശ്വര്യ. കാട്ടുചെമ്പകം പാട്ട് വെക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഐശ്വര്യക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഐശ്വര്യക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പള്ളിച്ചട്ടമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിശാൽ മിശ്രയും ആവണി മൽഹാറും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ്. ജേക്സ് ബിജോയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. കൈതപ്പുറമാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ടൊവിനോട് തന്നെ എക്കാലത്തെയും മികച്ച ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഒരിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട് കൂടിയായിരുന്നു. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: യാസിഡ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Ashraya FM 90 il ini Aakashavani Vaarthagal.
0: Aakashavani നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ തീരുമാനിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12 റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4,500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1,500 രൂപ 3 ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ പറഞ്ഞു.
2: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1,500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1,500 രൂപയും ഉൾപ്പെടെ മൊത്തം 4,500 രൂപയാണ് സർ കൊടുക്കാനുള്ളത്. അതിൽ 1,500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1,500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
0: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകിവരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
3: കഴിഞ്ഞ സർക്കാർ ഈ 4,500 രൂപ 6,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1,500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനുശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 100,000 രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്തമാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
5: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വെ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 പേരെ തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 3-ാം ഘട്ടത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്ന് തുടങ്ങി അടുത്ത മാസം 29 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 ഒക്ടോബർ പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു.
6: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല തകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ,
3: ഹലോ, നമസ്കാരം മോളെ.
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം?
3: നല്ല മഴയാണ് മോളെ, നല്ല
2: മഴയും കാറ്റുമാണ്. ഇവിടെയും നല്ല തകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ഉറങ്ങിയോ?
3: ഇല്ല, മക്കള് ബിരിയാണി കഴിക്കുന്നു, മുട്ട ബിരിയാണി, സൂപ്പ്.
2: ഓക്കെ, അപ്പൊ ഇന്ന് ബിരിയാണിയാണ്, കാര്യമായിട്ടാണല്ലോ. പിള്ളേര് ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുവാ അല്ലേ?
3: ഹാപ്പി ആയിട്ട് കഴിക്കുവാ. ഞാൻ പറഞ്ഞ ശാന്ത ടീച്ചർ ഇപ്പൊ റേഡിയോ കൂടെ സംസാരിക്കുന്ന കേക്കാം, അത് കേട്ട് മക്കൾ എളുപ്പം കഴിക്കാൻ പറഞ്ഞു.
2: ഓക്കെ, അത് കേട്ടുകൊണ്ട് പെട്ടെന്ന് കഴിച്ചോളൂ അല്ലേ?
3: കഴിച്ചോളൂ.
2: ഓക്കെ, അപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് സെറ്റ് ആയോ?
3: സെറ്റ് ആണല്ലോ.
2: സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ പുതിയ പിള്ളേര് വന്നായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പഴയ പിള്ളേര് മിസ് ചെയ്യുന്നുണ്ടോ? എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ടീച്ചർ കഴിച്ചോ? ഓക്കെ, 2 മണി കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് സമാധാനമായിട്ട്. ചേച്ചിയും ബിരിയാണി ആണോ കഴിക്കുന്നേ?
3: ഓക്കെ
2: ഓക്കെ, രണ്ടും കഴിക്കും അല്ലേ? ഓക്കെ, ഇനി ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ? ഓ, നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്? ഓർമ്മ വരാറില്ല. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലെ പാട്ടാണ്. രണ്ടുപേര് പാടുന്നോ? ഇപ്പൊ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അടുത്ത തവണ വിളിക്കുമ്പോ പാടിത്തരണം കേട്ടോ. ഹസ്ബൻഡ് ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? അന്ന് എന്നോടൊരു പ്രേമ ഗാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ, ഞാനത് ഓർക്കുന്നുണ്ട്, അതുകൊണ്ടാ ചോദിച്ചേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം എന്ന പാട്ടാണ് കേട്ടോ. ദാസേട്ടൻ ഫാൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണ്. നമ്മുടെ ജി ദേവരാജൻ മാസ്റ്റർ ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വയലാർ രാമവർമ്മയാണ് വരകിലെഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക ചേച്ചി, എനിക്ക് മുൻപേ വാ എന്ന പാട്ട് പ്ലേ ചെയ്യാമോ? ഡെഡിക്കേഷൻ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കീർത്തനക്കുട്ടിയാണ് കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കീർത്തന ചോദിച്ചിരിക്കുന്ന പാട്ട് സില്ലിനൊരു കാതൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രേയാ ഘോഷാലും നരേഷ് അയ്യരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. എ ആർ റഹ്മാനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് എന്തായാലും നമ്മുടെ കീർത്തനക്കുട്ടിക്ക് വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം മുൻപേ വാ എന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
7: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 വരെ മാത്രം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
0: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: യാസിഡ് കഫേ,
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadans Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: ആരോഗ്യപൂർണമായി ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 19 മിനിറ്റ് ആയിരിക്കാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
5: നമസ്കാരം.
4: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാണ് സംസാരിക്കുന്നേ?
5: രാംജി
4: ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
5: നല്ല മഴയാണ്.
4: അതാണ് ഏറ്റവും വലിയ വിശേഷം അല്ലേ?
5: അതന്നെ ഞാൻ ഒരു വിശേഷണം പറഞ്ഞ ഒരു
4: കരിമുകിലാട്ടമാണ്.
5: അതെ അതെ.
4: അപ്പൊ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുവാണല്ലേ? ഫുഡൊക്കെ കഴിച്ചോ?
5: ഇല്ല,
4: സമയെടുക്കും അല്ലേ. ഓക്കെ, ഇനി ഏത് പാട്ടാ വേണ്ടേ?
5: എനിക്ക് ഈ മനോഹര തീരം എന്നുള്ള സിനിമയിലെ യാമശംഖുലി വാനിൽ ഉയർന്നു.
4: ഓക്കെ, ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് ഇപ്പൊ കേൾക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു റീസൺ എന്തായിരുന്നു?
5: ഞാൻ മോളോട് ഇന്നോടും പറയാറുള്ളത്, ഞാൻ ഈ ലൈവിൽ അങ്ങനെ സംസാരിച്ച് എനിക്കൊരു റെപ്യൂട്ടേഷൻ ആവശ്യമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ലൈവ് പ്രോഗ്രാം ചെയ്തപ്പോ ഈ പാട്ടാണ് ഞാൻ പാടുന്നത്.
4: ഓക്കെ, ആ
5: അപ്പോ
4: അടുപ്പമുണ്ട്, കുറച്ച് കണക്ഷൻ ഉണ്ടല്ലേ. ഇപ്പൊ പാടുന്നു രണ്ടുപേരെ.

0: ഇപ്പൊ പാടാൻ. ഓക്കെ, പിന്നെ പാടിയാ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ
1: എല്ലാവർക്കും? പിന്നെ എന്റെ അനുമോൾക്കും, പിന്നെ അനാമിക്ക് പിടിക്കട്ടെ. പിന്നെ ഇന്നലെ ഇന്നലെ എനിക്കൊരു ലൈവിൽ ഞാൻ പറയുന്നില്ല, അല്ല പറയാം.
0: ഓക്കെ ഓക്കെ, ശരി. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് രാംജു ചേട്ടനാണ്. രാംജു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഈ മനോഹര തീരം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള യാമശംഖുലി വാനിലുയർന്നു എന്നൊരു പാട്ടാണ്. വിഷു തിരുമലയുടെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ട് കേൾക്കുന്ന എല്ലാ ലെസണേഴ്സിനും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെയും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക, ഉസ്താദ് ഹോട്ടൽ മൂവിയിലെ വാതിലിൽ ആ വാതിലിൽ കാതോർത്ത് നീ നിന്നില്ലേ സോങ് പ്ലേ ചെയ്യുമോ? എന്റെ പേര് തസ്നിയ എന്ന് പറഞ്ഞോട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തസ്നിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തസ്നിയ ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദർ പാടിയിട്ടുള്ള, ഗോപി സുന്ദർ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഹരിചരണാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. റഫീഖ് അഹമ്മദാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ എത്ര കേട്ടാലും മതി വരാത്ത ഒരു അതിമനോഹരമായിട്ടുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ് എന്ന് തന്നെ പറയാം. സോ ഈ ഒരു പാട്ട് നമ്മുടെ തസ്നയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-909-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 9090. അപ്പൊ കേൾക്കാം ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: യാസിഡ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

ഈ മനോഹര തീരം എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 33 മിനിറ്റ് ആയിരിക്കാൻ കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കൗളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഹായ് ചേച്ചി, ഞാൻ വൈഷ്ണയാണ്. എൻ്റെ അച്ഛന് വേണ്ടി മെല്ലെ മെല്ലെ മുഖപടം തെല്ലുയർത്തി എന്ന സോങ് വെച്ച് തരുവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വൈഷ്ണക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വൈഷ്ണയുടെ അച്ഛന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ്. ഓയിൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. സോ ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക, ഗുഡ് ആഫ്റ്റർനൂൺ. കാസറ്റ് കഫേയിലൂടെ കഥാ മൂവിയിലെ മഴയുള്ള രാത്രിയിൽ സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ലിനി ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം ബാംഗ്ലൂർ. ലിനി ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിത്തു പ്രതാപ് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് ലിനി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഓരോ സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0472919004749190. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ini arivumaashayangalum vaichariyam. Aasraya Madrinadu maasikeyude varikaragan ningalkkum suvarnavasaram.
3: Nammude sargathmaka srushtikal Madrinadilude naadariyatte. Madrinadu Jeevakarunya Maasika vaaikkuka varikaravuka. Koodal vivarangalkku 9447789633 enna numberilekku bandhappedam.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ 2 മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള ടൈമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ അനാമിക മോളെ, എൻ്റെ പേര് സബീന. എൻ്റെ 5 മോന് വേണ്ടി ആരാരോ ആരിരാരോ അമ്പുളിക്ക് നേരിവരോ എന്ന സോങ് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് സബീന ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സിറുദേ എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. എന്തായാലും ഈ ഒരു പാട്ട് സബീന ചേച്ചിയുടെ മകനായിട്ടുള്ള 5 മോന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രിയ, ഞാൻ ദേവികയാണ്. എനിക്ക് മിഴി രണ്ടിലും സിനിമയിലെ ആലില താലിയുമായി എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദേവിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദേവിക ചോദിച്ചിരിക്കുന്ന പാട്ട് 2003 റിലീസ് ായിട്ടുള്ള മിഴി രണ്ടിലും എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പി ജയചന്ദ്രൻ സർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. രവീന്ദ്രൻ മാസ്റ്റർ ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് ദേവികയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദെ ആഘോഷം.
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Srishant, on Astraya FM 90.9 നാട്ടാർക്കൊപ്പം. അപ്പൊ എല്ലാ ലൗഡ് സ്പീക്കറിലും നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് വിവരങ്ങളുമായിട്ട് നമ്മൾ എല്ലാവരും എത്താറുണ്ടല്ലേ. അതുപോലെ ഒരു വലിയ വിവരമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഭക്ഷണ പ്രേമികൾ ഇന്ന് കേൾക്കേണ്ട ലൗഡ് സ്പീക്കർ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ മഷ്റൂം വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം അടിപൊളി റെസിപ്പീസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല, ആദ്യം തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെജിറ്റേറിയൻ പ്രേമികളുടെയും നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരുടെയും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് മഷ്റൂം മസാല. നല്ല ചപ്പാത്തിയുടെയോ സോഫ്റ്റ് പത്തയുടെയോ മുരിഞ്ഞ പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ നല്ല ചൂട് നെയ്ച്ചോറിന്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഇതിലും മികച്ചൊരു കോമ്പിനേഷൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഒരു തവണ ഇത് വീട്ടിലുണ്ടാക്കിയാലേ പിന്നെ ആരും റെസ്റ്റോറന്റിൽ പോയിട്ട് മഷ്റൂം കഴിക്കില്ല. അത്രയ്ക്ക് സിമ്പിളും ആൻഡ് പവർഫുള്ളുമാണ് നമ്മുടെ ഈ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും ഇനി ഇതെങ്ങനെ വളരെ എളുപ്പത്തിലും എന്നാൽ അത്രമേൽ രുചികരമായും ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് നല്ല ഫ്രഷായ ബട്ടർ മഷ്റൂം ആണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളാക്കിയാണെങ്കിൽ, വലിയ കഷ്ണങ്ങളാണെങ്കിൽ നാലായും ചെറുതാണെങ്കിൽ രണ്ടായും മുറിച്ച് മാറ്റിവെക്കാം. ഇവിടെ ഒരു ചെറിയ ടിപ്പ് പറയാം, മഷ്റൂം എപ്പോഴും പാചകം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാത്രം കഴുകാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് വെള്ളം ഒരുപാട് വലിച്ചെടുക്കുന്ന സ്വഭാവമുള്ളതാണ്. അടുത്തതായിട്ട് അടുപ്പിലൊരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ ഒരൽപ്പം നെയ്യോ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പെട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു എന്നിവിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവാള ചേർക്കാം. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാൻ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് അതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. സവാളയുടെ ആ ഒരു പാകം തന്നെയാണ് ആ ഗ്രേവിക്ക് നല്ലൊരു കളറും സ്വാദും നൽകുന്നത്. സവാള നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ മസാലകളുടെ സമയമാണ്. തീ ഒട്ടും കൂട്ടി വെക്കാതെ കുറച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മസാലകളുടെ പച്ചമണം മാറി നല്ല മണം വരുന്നതുവരെ ഇളക്കുക. ആ സമയത്ത് 2 തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. തക്കാളിയുടെ വെള്ളമായി മാറി നമ്മൾ ഒഴിച്ച എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരുന്നത് വരെ ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഈ സമയത്ത് ഈ ഗ്രേവിക്ക് നല്ലൊരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടി 10-12 കാഷ്നട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റ് കൂടി ചേർത്താൽ മഷ്റൂം മസാല വേറെ ലെവലാവും. ഇനി ഇതിന്റെ അവസാന ഘട്ടമാണ് പറയാൻ പോകുന്നത് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവി പാകമായി വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് മസാലയുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. മഷ്റൂം വേകുമ്പോൾ അതിൽ നിന്ന് തനിയെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഗ്രേവിക്ക് ആവശ്യമെങ്കിൽ മാത്രം 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് മൂടി വെച്ച് മീഡിയം തീയിൽ 7-8 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. ആ ഒരു സമയം കഴിഞ്ഞ് കൂണൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രേവി നല്ല പാകത്തിന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഫൈനൽ ടച്ച് നൽകാനായി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 അല്പം കസ്തൂരി മേത്തിയും കൈവെള്ളിലിട്ട് നന്നായിട്ട് തിരുമി ചേർക്കുക. കൂടെ കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി വിതറി തീ ഒന്ന് ഓഫ് ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് റെസ്റ്റോറന്റുകളെ പോലെ തോന്നിപ്പിക്കുന്ന സ്വാദൂർ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ മനോഹരമായ, വളരെ ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ് നമ്മുടെ മഷ്റൂം മസാല എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും മഷ്റൂം വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസ് ആണ് ഞാൻ ഇന്ന് ലൗഡ് സ്പീക്കറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഇനിയും ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, അതിനെ പറ്റിയൊക്കെ പറയണം. സോ കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആസ്ട്രിയ FM 90.9 നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 nadinappum natarkuppum appo indha loudspeaker oda nammal mushroom vechu thayarakkan sadikkuna adhaayathu nammude coon vechu thayarakkan sadikkuna korchu adhigam recipes ne pettiyana paranjondirikkunnu ṭo appo already nammal mushroom masala pettiy paranju ini njan parayan poduvu vegetarian vibhavangalile non veg ne polum anayasam tholpikkuna oru kidan item pettiyana adana nammude nadin mushroom roast nammal sadharana undaakuna gravy koodalulla mushroom masala ninnu vyathyasthamayittu savalayum thakkaliyum masalagalum okke velichennayil nanna വഴറ്റി അതിലേക്ക് ഫ്രഷായ കൂൺ ചേർത്ത് വെള്ളം മുഴുവനായിട്ട് വറ്റിച്ച് ആ മസാലയൊക്കെ കൂടുതൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു സെമി ഡ്രൈ വിഭവമാണ് മഷ്റൂം റോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു നല്ല ചൂടപ്പത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ലെയറുള്ള മുരിഞ്ഞ കേരള പൊറോട്ടയുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഇതിൽ മികച്ച കോമ്പിനേഷൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കാതെ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ എന്നാൽ അത്രമേൽ രുചികരമായും ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് വേണ്ടത് നല്ല ഫ്രഷായ ഒരു പാക്കറ്റ് ബട്ടർ മഷ്റൂമാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ. കഴുകുമ്പോൾ ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കൂണ് കഴുകുമ്പോൾ വെള്ളത്തിൽ ഒരല്പം മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ട് കഴുകിയാൽ അതിലെ അഴുക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കൂൺ ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കരുത്, കാരണം അത് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. അപ്പൊ എന്തായാലും വൃത്തിയാക്കിയ കൂൺ ഓരോന്നും വാങ്ങുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം കേട്ടോ. ആ സവാളയുടെ പാകം തന്നെയാണ് നമ്മുടെ റോസ്റ്റിന് നല്ലൊരു കളറും കട്ടിപ്പും നൽകുന്നത്. ഇനി നമ്മുടെ മസാലകൾ ചേർക്കാനുള്ള സമയമാണ്. തീ നന്നായിട്ട് കുറച്ചു വെച്ചതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 teaspoon കാശ്മീരി മുളകുപൊടി, പിന്നെ 1 teaspoon മല്ലിപ്പൊടി, 3/4 teaspoon ഗരം മസാല, ഒപ്പം നല്ല നാടിന്റെ അച്ചിനും എരിവിനുമായിട്ട് 1/2 teaspoon കുരുമുളക് പൊടിയും ചേർത്ത് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാല എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ വരുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മളെ കൊതിപ്പിക്കും കേട്ടോ. ആൻഡ് മസാല മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ കാത്തിരിക്കണം. ഈ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് മസാലയുമായി നന്നായിട്ട് യോജിപ്പിക്കാം. കൂൺ വേകുമ്പോൾ അതിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പാൻ അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം തീയിൽ വേവിക്കുക. അതിനുശേഷം അടപ്പ് മാറ്റി ഗ്രേവിയിലുള്ള വെള്ളം വറ്റിച്ചെടുക്കണം. ഈ സമയത്താണ് നമ്മുടെ യഥാർത്ഥ റോസ്റ്റിംഗ് നടക്കുന്നത്. മസാലയൊക്കെ കൂൺ നന്നായിട്ട് പിടിച്ച് ഗ്രേവി വറ്റി അതൊരു ഡ്രൈ പരുവത്തിലേക്ക് വരും. തീ കുറച്ചു വെച്ച് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. എണ്ണയൊക്കെ വശങ്ങൾ തെളിഞ്ഞു വന്ന് ആ തിക്ക് മസാല കൂണിൽ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നും എന്നുള്ളതിൽ ഒരു സംശയമില്ല കേട്ടോ. ഏറ്റവും അവസാനം ഇതിന് രുചി ഒന്നുകൂടി കൂടാനായി ഇതിന് മുകളിലേക്ക് 1 teaspoon പച്ച വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ പൊടിയായി അരിഞ്ഞ ഫ്രഷ് മല്ലിയിലയും കൂടി വിതറി തീ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന

എന്നാൽ രുചിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നമ്മുടെ സ്വന്തം നാടൻ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. സോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതുപോലെ എനിക്ക് ഇനിയും ഒരുപാട് മഷ്റൂം റെസിപ്പീസിനെ പറ്റി പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഉണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മളിന്ന് ലൗഡ് സ്പീക്കറിലൂടെ മഷ്റൂം വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം വെറൈറ്റി റെസിപ്പീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നല്ല ചൂടുള്ള ചോറിനൊപ്പോ ചപ്പാത്തിക്കൊപ്പോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റത്തെ പറ്റിയാണ്. അതാണ് പെപ്പർ മഷ്റൂം ഫ്രൈ. അപ്പൊ എന്താണ് ഈ പെപ്പർ മഷ്റൂം ഫ്രൈ എന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും അല്ലെ. കൂണിന്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും നമ്മൾ പുതുതായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകിന്റെ ആ ഒരു തനതായ എരിവും സുഗന്ധവും കൂടി വെളിച്ചെണ്ണ നന്നായിട്ട് റോസ്റ്റായി വരുന്ന വളരെ ഡ്രൈ ആയ ഒരു ഡിഷാണിത്. ഇതിൽ തക്കാളിയോ ഒരുപാട് മസാലകളോ ഗ്രേവിയോ ഒന്നും ഇല്ല കേട്ടോ. കുരുമുളകാണ് ഇതിന്റെ പ്രധാന താരം. ഒരു സ്റ്റാർട്ടറായിട്ട് വെറുതെ കഴിക്കാനും ഇത് സൂപ്പറാണ്. അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കാതെ എക്കിടിലൻ പെപ്പർ മഷ്റൂം ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. യെസ്, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് മഷ്റൂമാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കൂടെ എപ്പോഴും ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കരുത്. ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകി എടുക്കുകയോ ചെയ്യണം. എന്നിട്ട് ഓരോ കൂടും ഒട്ടും ചെറുതല്ലാതെ രണ്ടാക്കി മുറിച്ച് മാറ്റിവെക്കാം. ഇനി അടുപ്പിൽ ഒരു ഫ്രൈയിങ് പാൻ അല്ലെങ്കിൽ ചീനിച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഈ പെപ്പർ ഫ്രൈക്ക് അതിന്റെ ഏറ്റവും മികച്ച സ്വാദ് കിട്ടുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. ആ പെരിഞ്ചീരകത്തിന്റെ മണം വരുമ്പോൾ തന്നെ നല്ല ഫ്രഷായ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള വളരെ ചെറുതായി അരിഞ്ഞത്, കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഒരൽപ്പം ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. സവാള നന്നായിട്ട് വഴന്ന് ഒരു ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ഇതിൽ നമ്മൾ മുളകുപൊടി തീരെ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. എരിവിനായിട്ട് കുരുമുളക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഇന്നത്തെ ഹീറോ ആയ കുരുമുളകിനെ ഇറക്കേണ്ട സമയമാണ്. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് മസാല നന്നായിട്ട് മൂപ്പിക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയേക്കാൾ അപ്പോൾ പൊടിച്ചെടുക്കുന്ന കുരുമുളകാണ് ഇതിന് ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. മസാലയുടെ പച്ചമ മാറി നല്ല മണം വരുമ്പോൾ നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഷ്റൂം ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം മഷ്റൂം ചൂടാകുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ധാരാളം ഇറങ്ങി വരും. ശേഷം പാൻ അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് മീഡിയം തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 6 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നോക്കിയാൽ കൂണിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാകും കേട്ടോ. ഇനി തീ കുറച്ചുകൂടി കൂട്ടി വെച്ച് ഈ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണം. ഈ സമയത്താണ് നമ്മുടെ ഫ്രൈ അഥവാ റോസ്റ്റിംഗ് നടക്കുന്നത്. ആ വെള്ളമൊക്കെ വറ്റി മസാലയും കുരുമുളകും ഒക്കെ ആ കൂണിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവം, അതാണ് നമ്മുടെ പെർഫെക്റ്റ് മഷ്റൂം ഫ്രൈയുടെ യഥാർത്ഥ പാകം. അങ്ങനെ അവസാനം തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ പെപ്പർ മഷ്റൂം ഫ്രൈ ദേ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ എന്തായാലും കേൾക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി വിഭവമാണ് പെപ്പർ മഷ്റൂം ഫ്രൈ എന്ന് പറയുന്നത് കേട്ടോ. സോ എന്തായാലും ഇതുപോലെ മഷ്റൂം വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസ് എന്റെ കയ്യിലുണ്ട്. അതിനെ പറ്റിയൊക്കെ എനിക്ക് പറയണം. സോ കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 nadinoppum nattarkoppum. Appo nammal indha loudspeaker lode mushroom vechi thayarakkan sadikkunna korcha adhigam variety recipes ne pettiyanu paranjondirikkunnu ṭo. Appo ini nammal parayan povunnathu naadan rujukal ninnu maari into Chinese rujukalude lokathekkanu povunnathu ṭo. Adhe adana nammude chilli mushroom. Endanu chilli mushroom ennu choichale nalla crispy aayittu varathedutha koodu erivum puliyum maduroga kalarna aa oru kidilan sauceil poniyeduthu oru super vibhavamaanu idu. Fried rice indeyo noodles indeyo kooda kazhikkan ഇതിലെ മികച്ചൊരു സൈഡ് ഡിഷ് വേറെ ഇല്ല കേട്ടോ. അതല്ലെങ്കിൽ ഈ ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടോ സ്റ്റാർട്ടർ ആയിട്ടോ ഒക്കെ വെറുതെ കുറയ്ക്കാനും ഇത് അടിപൊളിയാണ്. അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കാതെ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ചില്ലി മഷ്റൂം എങ്ങനെയാണ് നമ്മുടെ സ്വന്തം അടുക്കളയിൽ തയ്യാറാക്കുന്നത് നോക്കിയാലോ. യെസ്, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ഫ്രഷ് മഷ്റൂം ആണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം മുഴുവനായിട്ട് തുടച്ച് മാറ്റണം കേട്ടോ. എന്നിട്ട് ഓരോ മഷ്റൂം അധികം ചെറുതാക്കാതെ രണ്ടായിട്ട് മുറിച്ചു വെക്കാം. ഇനി ഈ മഷ്റൂമിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ അഥവാ മാവ് തയ്യാറാക്കണം. ഇതിനായിട്ട് ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അഥവാ ചോളപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും ഒരൽപ്പം സോയാ സോസും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അധികം ലൂസാക്കാത്ത പരുവത്തിൽ ഒരു മാവ് കലക്കിയെടുക്കുക. ഇനി നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന മഷ്റൂം ഈ മാവിൽ മുക്കി നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. മഷ്റൂം വറുക്കുമ്പോൾ തീ എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. വറുത്തെടുത്ത മഷ്റൂം എണ്ണയൊക്കെ പോകാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിവെക്കാം. ഇനി ഈ ചില്ലി മഷ്റൂമിന്റെ ജീവനായ അക്കിടൽ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഇതിനായിട്ട് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ എരിവിന് ആവശ്യമായ 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് ഈ ചൈനീസ് വിഭവങ്ങൾക്ക് ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് നൽകുന്നത്. ഇവ ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാളയും ഒരു പച്ച ക്യാപ്സിക്കവും വലിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചൈനീസ് പാചകം എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. സവാളയും ക്യാപ്സിക്കവും ഒരുപാട് വെന്ത് കുഴയാനും പാടില്ല. ഇനി കടിക്കുമ്പോൾ അതിന്റെ ആ ഒരു ക്രഞ്ചിനെസും കിട്ടണം. 1 മിനിറ്റ് വഴറ്റിയ ശേഷം തീ കുറച്ച് വെച്ച് നമുക്ക് സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഒപ്പം 1 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ടൊമാറ്റോ കെച്ചപ്പ് ആ ഒരു എരിവിനെയും പുളിയെയും ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് നൽകും കേട്ടോ. പാകത്തിന് ഉപ്പും ചേർക്കാം. അതുപോലെ സോസുകളിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ തിളയ്ക്കുന്ന സോസിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന ആ ക്രിസ്പി മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം സോസുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. ഈ സോസ് മഷ്റൂം നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടാനും റെസ്റ്റോറന്റിൽ കിട്ടുന്ന ആ ഒരു തിളക്കം അഥവാ ഗ്ലോസി ലുക്ക് കിട്ടാനുമായിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി കുറുകി മഷ്റൂമിൽ പൊതിഞ്ഞിരിക്കുന്നത് കാണാം കേട്ടോ. അവസാനമായിട്ട് ഒരു പിടി സ്പ്രിംഗ് ഓനിയൻ അതായത് ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള കൊതിയുറന്ന മണമുള്ള റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ചില്ലി മഷ്റൂം നമ്മുടെ അടുക്കളയിൽ റെഡി ആയി കഴിഞ്ഞു. നല്ല ചൂടോടെ ഫ്രൈഡ് റൈസിന്റെയോ നല്ല പൊറോട്ടയുടെയോ അപ്പത്തിന്റെയോ കൂടെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു കോമ്പിനേഷൻ ആണ് ചില്ലി മഷ്റൂം എന്ന് പറയുന്നത് കേട്ടോ. സോ അപ്പോൾ എന്തായാലും മഷ്റൂം വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചധികം റെസിപ്പീസ് കൂടെ എന്റെ കയ്യിലുണ്ട്. അതിനെ പറ്റിയൊക്കെ പറയണം. അപ്പൊ ആരും എങ്ങും പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ മഷ്റൂം വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം വെറൈറ്റി റെസിപ്പീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരു വീക്കെൻഡ് ഒക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു വിഭവമുണ്ട്, യെസ് ബിരിയാണി. ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ചിക്കനും മട്ടനും ബീഫും ഒക്കെ ആവും ആദ്യം വരിക അല്ലേ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നോൺ വെജ് ബിരിയാണികളെ പോലും ഒറ്റയടിക്ക് വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരു കിടിലൻ വെജിറ്റേറിയൻ കിങ്ങനെയാണ്. അതാണ് മഷ്റൂം ബിരിയാണി. എന്താണ് ഈ മഷ്റൂം ബിരിയാണി എന്ന് ചോദിച്ചാലേ, നല്ല നീളമുള്ള ബസ്മതി അരിയും ഫ്രഷായ കൂണും ഒപ്പം ഒരുപാട് സ്പൈസസും നെയ്യും തൈരും പുതിനയിലും ഒക്കെ ചേർത്ത് ദം ചെയ്തെടുക്കുന്ന ഒരു അതിഗംഭീരമായ വിഭവമാണിത്. വെജിറ്റേറിയൻസ് ആയവർക്കും ഇതൊരു വിരുന്നാണ് കേട്ടോ. എന്നാൽ നോൺ വെജ് പ്രിയർക്ക് ഇതൊരു ഗംഭീര സർപ്രൈസ് ആയിരിക്കും. അപ്പൊ പിന്നെ ഒട്ട് സമയങ്ങളെ എങ്ങനെയാണ് നമുക്ക് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബിരിയാണിയുടെ ജീവനായ റൈസ് തയ്യാറാക്കണം. അതിനായിട്ട് 2 കപ്പ് നല്ല ക്വാളിറ്റിയുള്ള ബസ്മതി അരി നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഇനി ഒരു വലിയ പാത്രത്തിൽ ധാരാളം വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പു, ഒരു തക്കോലം, കുറച്ച് ഷാഹി ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുതിർത്തു വെച്ച അരിയും ആവശ്യത്തിന് ഉപ്പും ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1 ടീസ്പൂൺ നാരങ്ങാ നീരും ഒരൽപ്പം എണ്ണയും കൂടി ചേർത്ത് വേവിക്കണം. ബിരിയാണിക്കുള്ള അരി എപ്പോഴും 1/4 ഭാഗം മാത്രമേ വേവാൻ പാടുള്ളൂ. അതായത് 70-80% വേഗമാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റി മാറ്റി വെക്കണം. ഇനി നമ്മുടെ ബിരിയാണിയുടെ മെയിൻ പാർട്ടായ മഷ്റൂം മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. 1 അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നതുവരെ വറുത്തെടുക്കണം. ഇതിൽ നിന്നും പകുതി സവാള നമുക്ക് പിന്നീട് ദം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ബാക്കിയുള്ള സവാളയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിനാവശ്യമായ 3-4 പച്ചമുളക് ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി തീ കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി മസാല 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. മസാല മൂത്തു വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടി തൈരും കൂടെ 1 പിടി പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി 2 ആക്കി മുറിച്ചു വെച്ചിരിക്കുന്ന ആ വലിയ പാക്കറ്റ് ബട്ടൺ മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം ഈ മസാലയുമായി നന്നായിട്ട് യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം. മഷ്റൂമിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഇറങ്ങി വരും കേട്ടോ, അതുകൊണ്ട് വെള്ളം ചെറുക്കേണ്ട കാര്യമില്ല. എണ്ണയൊക്കെ തെളിഞ്ഞ് മസാല നല്ല ഗ്രേവി പരുവത്തിലാവുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വേവിക്കുക. ഇനിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, അതാണ് നമ്മുടെ ദം ചെയ്യൽ. പാത്രത്തിലുള്ള ആ മഷ്റൂം മസാലയ്ക്ക് മുകളിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് നിരത്തി വെച്ചു കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള വിതറി കൊടുക്കുക. കൂടെ കുറച്ച് ഫ്രഷ് പുതിനയിലയും മല്ലിയിലയും പിന്നെ നല്ലൊരു നിറത്തിന് വേണ്ടി 1/2 കപ്പ് ചൂട് പല്ലിൽ കലക്കി വെച്ചിട്ടുള്ള കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ബിരിയാണിക്ക് ആ ഒരു റോയൽ ടച്ച് കിട്ടാൻ ഏറ്റവും മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ ശുദ്ധമായ നെയ്യും 2-3 തുള്ളി റോസ് വാട്ടർ കൂടി ഒഴിച്ച ശേഷം ആവി ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ പാത്രം ഒരു മൂടി വെച്ച് നന്നായിട്ട് അടച്ചു വെക്കുക. വേണമെങ്കിൽ മൂടിയുടെ വശങ്ങളിൽ കുറച്ച് ഗോതമ്പ് മാവ് വെച്ച് സീൽ ചെയ്യുക കേട്ടോ. തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. 15 മിനിറ്റ് ശേഷം തീ ഓഫ് ചെയ്ത് അല്പനേരം കഴിഞ്ഞ് ആ മൂടി ഒന്ന് തുറന്നു നോക്കുക. പതുക്കെ ആ റൈസ് താഴെയുള്ള മഷ്റൂം മസാലയും കൂടി ഒരു മിക്സ് ചെയ്യുമ്പോൾ കാണാം ഓരോ സൈഡിലും ആ മസാല നന്നായിട്ട് പിടിച്ചിരിക്കുന്നത്. നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന സിംപിളായ ഒരു ബിരിയാണി വിഭവമാണ് മഷ്റൂം ബിരിയാണി എന്ന് പറയുന്നത് കേട്ടോ. സോ അപ്പൊ എന്തായാലും മഷ്റൂം വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസ് കൂടി എന്റെ കയ്യിലുണ്ട്, അതിനെ പറ്റിയൊക്കെ പറയണം. സോ കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം. കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം
2: Yes, once again we are back on loudspeaker with me RJ Srishant Onasraya FM 90 Nadinoppum Nattarkoppum. Appo nammal indha loudspeaker lode mushroom vechu thayarakkan sadikkunna korchu adhigam variety recipes ne pettiyana paranjondirikkunnu ṭo. Appo ini nammal parichayapadan povunnathu oru fancy restaurant lokku povumbole nammal menu card il kannu nattu nokkuna ennal valare simple aayittu nammal veettile adukale thanne undakkan pettuna oru kidlan starter aanu. Adana vennayudeyum velathullayudeyum aa oru avismaraneeyamaya sugandham ulambunna garlic butter mushroom. എന്താണ് ഈ വിഭവം എന്ന് ചോദിച്ചാല് കൂണിന്റെ ആ ഒരു സ്വാഭാവികമായ സോഫ്റ്റ്നെസ്സും ബട്ടറിൽ വഴന്നു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്രീമി ടെക്സ്ചർ അതിലേക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു തീവ്രമായ ഫ്ലേവർ കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഡിഷാണിത്. അപ്പൊ എന്തായാലും ഒട്ടും വൈകിക്കാതെ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ പെർഫെക്റ്റ് ആയിട്ട് ഗാർലിക് ബട്ടർ മഷ്റൂം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കിയാലോ. യെസ്, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയ ബട്ടർ മഷ്റൂമാണ്. ഇവിടെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം, മഷ്റൂം ഒരിക്കലും വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത് കേട്ടോ. ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുകയോ വേഗത്തിൽ കഴുകി ഉടൻ തന്നെ വെള്ളം വാർന്ന് കളയുകയോ ചെയ്യുക. എന്നിട്ട് കൂൺ വലുതാണെങ്കിൽ നാലായിട്ടും ചെറുതാണെങ്കിൽ രണ്ടായിട്ടും മുറിച്ചെടുക്കാം. ഇനി അടുപ്പിൽ ഒരു ഫ്രൈയിങ് പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെണ്ണ അഥവാ ബട്ടർ ഇട്ട് കൊടുക്കാം. കൂടെ ഒരല്പം ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്താൽ വെണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് ഒഴിവാക്കാം. വെണ്ണ നന്നായിട്ട് ഉരുകി ചെറിയൊരു പതഞ്ഞു വരുന്ന പരുവത്തിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇവിടെ ഒരു ടിപ്പ് പറയാം, വെളുത്തുള്ളി ഒട്ടും പിശുക്കണ്ട കേട്ടോ. ഒരു 10 or 15 അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്താൽ മാത്രമേ ആ ഒരു യഥാർത്ഥമാണ് നമുക്ക് കിട്ടൂ. വെളുത്തുള്ളി ഒരല്പം ഇളം ഗോൾഡൻ നിറമാവുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. പക്ഷേ കരിഞ്ഞു പോകാൻ സമ്മതിക്കരുത്, കാരണം മഷ്റൂം ഇടുമ്പോൾ അതിൽ നിന്ന് താനെ വെള്ളം പുറത്തേക്ക് വരും കേട്ടോ. ആ വെള്ളം മുഴുവൻ വറ്റി മഷ്റൂം ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കണം. കൂൺ നന്നായിട്ട് വെന്ത് വന്നാൽ പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒപ്പം ഇറ്റാലിയൻ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോ ചില്ലി ഫ്ലേക്സോ കൂടി ചേർക്കാം. ഈ സമയത്ത് ആ വെണ്ണയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചേർന്ന് ഒരു നല്ല ഫ്രാഗ്രൻസ് വരും. അത് ശരിക്കും പറഞ്ഞാൽ ആരെയും കൊതിപ്പിക്കുന്നതാണ് കേട്ടോ. അവസാനമായിട്ട് തീ കുറച്ച് വെച്ച് മുകളിൽ ഒരല്പം ഫ്രഷ് ക്രീം കൂടി ചേർത്താൽ അതൊരു നല്ല ക്രീമി ഫിനിഷിംഗ് നൽകും. തീ ഓഫ് ചെയ്തതിന് തൊട്ട് മുൻപ് കുറച്ച് പച്ച മല്ലിയിലയോ അല്ലെങ്കിൽ പാർസ്ലിയോ മുകളിൽ വിതറി കൊടുക്കാം. സിമ്പിൾ ആയിട്ട് ഗാർലിക് ബട്ടർ മഷ്റൂം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല പൊറോട്ടയുടെ കൂടെയോ അതുപോലെ തന്നെ നല്ല അപ്പത്തിന്റെ കൂടെയൊക്കെ ചൂട്ടോടെ കഴിക്കാൻ പറ്റിയ മറ്റൊരു കോമ്പിനേഷൻ ഇതിന് വെല്ലാൻ ഇല്ല കേട്ടോ. ഇതിന് മുകളിൽ ഒരല്പം നാരങ്ങാനീര് പിഴിഞ്ഞു വെച്ചാൽ ആ രുചി ഒന്നുകൂടി അടിപൊളിയാകും കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി മഷ്റൂം ഡിഷാണ് ഗാർലിക് ബട്ടർ മഷ്റൂം. അപ്പൊ എന്തായാലും മഷ്റൂം വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് റെസിപ്പീസും എന്റെ കയ്യിലുണ്ട്, അതിനെ പറ്റിയൊക്കെ പറയണം. സോ കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: Super games,
2: super fun,
1: and exciting prizes.
2: നിങ്ങളുടെ evening tea time കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ on your ആശ്രയ FM 90. Super fun hub for your super cool evening.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 nadinoppum nattarkoppum. Appo nammal indha loudspeaker lode mushroom vechi thayaarakkan sadikkunna korcha adhigam variety recipes ne pettiyaanu paranjondirikkunnathu ṭo. Appo ini njan parayan povunnathu valare tasty aaya mattoru mushroom recipe aanu. Adaanu mushroom soup athava കോൺ സൂപ്പ്. എന്താണ് ഈ മഷ്റൂം സൂപ്പ് എന്ന് ചോദിച്ചാലേ, കോണിന്റെ തനതായ സ്വാദും മണവും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വളരെ ക്രീമിയായി തയ്യാറാക്കുന്ന ഒരു കിടിലൻ സൂപ്പാണിത്. കോൺ അത്രയധികം ഇഷ്ടമല്ലാത്തവരെ പോലും ഇതിന്റെ കൊതിയുറന്ന മണം ആകർഷിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വളരെ പോഷക സമ്പുഷ്ടമാണ് ഈ കോൺ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രോട്ടീനും വൈറ്റമിൻസും ധാരാളം അടങ്ങിയ ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. റെസ്റ്റോറന്റുകളിൽ പോകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാറുള്ള ആ ഒരു ക്രീമി മഷ്റൂം സൂപ്പ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിനായി നമുക്ക് പ്രധാനമായും വേണ്ടത് നല്ല ഫ്രഷ് ആയ ബട്ടൺ മഷ്റൂം ആണ്. ഏകദേശം ഒരു പാക്കറ്റ്, അതായത് 200 ഗ്രാം മഷ്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. കൂടാതെ കുറച്ച് വെണ്ണ അല്ലെങ്കിൽ ബട്ടർ, പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, പാൽ അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവയാണ് മറ്റ് പ്രധാന ചേരുവകൾ. സൂപ്പ് അല്പം കുറുകി കിട്ടാൻ വേണ്ടി 1-2 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കാം. വെണ്ണ ഉരുകി വരുമ്പോൾ അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ നിറം ചെറുതായിട്ട് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂണിൽ നിന്ന് വെള്ളം ധാരാളം ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളം മുഴുവൻ വറ്റി കൂൺ നല്ലൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. കൂണ് നന്നായിട്ട് വന്നു കഴിയുമ്പോൾ അതിൽ നിന്നും കുറച്ചു കൂൺ എടുത്ത് മാറ്റിവെക്കുന്നത് പിന്നീട് സൂപ്പിന് മുകളിൽ അലങ്കരിക്കാൻ സഹായിക്കും കേട്ടോ. ഇനി പാനിൽ ബാക്കിയുള്ള കൂണിലേക്ക് 1-2 ടീസ്പൂൺ മൈദ ചേർത്ത് ഒന്നുകൂടി മൂപ്പിക്കുക. ഇത് സൂപ്പിന് നല്ലൊരു കട്ടി നൽകാൻ സഹായിക്കും. മൈദയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 2 കപ്പ് പച്ചവെള്ളമോ അതല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്കോ വെജിറ്റബിൾ സ്റ്റോക്കോ ചേർത്ത് നന്നായിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചു കുറയ്ക്ക് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ അനുവദിക്കുക. ചൂടാറിയ ഈ കൂൺ മിശ്രിതം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത ഈ മിശ്രിതം വീണ്ടും പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കുക. ഈ സമയത്ത് സൂപ്പിന് ആവശ്യമായ ഉപ്പും നല്ല എരിവിനായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. സൂപ്പ് തിളച്ചു തുടങ്ങുമ്പോൾ തീ കുറച്ചു വെച്ച ശേഷം അതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള പാലോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർത്ത് ഇളക്കി കൊടുക്കുക. ക്രീം ചേർത്തതിന് ശേഷം സൂപ്പ് ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ചെറുതായി ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ക്രീമിയും ടേസ്റ്റിയുമായ നമ്മുടെ മഷ്റൂം സൂപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ മഷ്റൂം വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം വിഭവങ്ങളെ പറ്റിയാണ് ഇന്ന് ലൗഡ് സ്പീക്കറിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റോടെ കിട്ടിയില്ലെങ്കിലും ആ ഒരു ഒതന്റിക് ടേസ്റ്റോടെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ കുറച്ചുകൂടെ ഹെൽത്തി അല്ലേ. സോ അപ്പൊ എന്തായാലും നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. എനിവേ, ലൗഡ് സ്പീക്കറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കാറായി. ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് അടുത്ത ലൗഡ് സ്പീക്കർ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സാനി.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: ஹை ஹலோ நமஸ்காரம், வெரி குட் குட் ஈவினிங் அண்ட் வெல்கம் டு ஆஸ்ட்ரேயா பிரீமியர் லீக் ஆன் ஆஸ்ட்ரேயா எஃப்எம் 19 நாடினொப்பம் நாட்டார்க்கொப்பம் எப்பயிலும் ஆயிட்டு தான் ஒரு மனோகரமாய വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗെയിം കളിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുകയല്ലേ. എന്ത് ഗെയിമാണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയിലും അതുപോലെ തന്നെ പ്രൈസ് കിട്ടുമോ എന്നുള്ള ചിന്തകളിലുമൊക്കെ മുഴുകിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു അട്ടി പൊള്ളി ഗെയിമോ ആയിട്ടാണ് ഇന്നും ഞാൻ ദ ആസ്ട്രേയ പ്രീമിയർ ലീഗിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വെച്ചിട്ടുള്ള ഗെയിമാണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ആ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളതൊക്കെ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അട്ടിപൊളി ഗുഡ് ഈവനിങ് വിഷ് ചെയ്ത് കൊണ്ട് തന്നെ നമ്മളിതാ ഐശ്വര്യമായിട്ട് ആസ്ട്രേയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9573115.
6: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്ത് ഗെയിമാണ് കളിക്കാനായിട്ട് പോവുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ എല്ലാവരും നിൽക്കുമായിരിക്കും. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു

0: അഭിനയിച്ച സിനിമകളിലെ കുറച്ചധികം കോമഡി ഡയലോഗ്സ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഒരു ഹാപ്പി ബർത്ത്ഡേ ആശ്രയ ഫോം 90 പേരിൽ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഓഡിയോ ക്ലിപ്പാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ.
1: ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പറമുള്ളേ, വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും.
2: ഇഷ്ടപ്പെട്ടില്ലേ?
1: പെണ്ണില്ല, മാപ്പൊന്നും പറയണ്ട, പൊക്കോ.
3: വൃത്തിയട്ടവനെ ഉമ്മ വെച്ചിരിക്കുന്ന ചെവിയും കേട്ടൂടെ, കണ്ണും കണ്ടൂടാ.
0: ഓക്കേ, നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഒരു രംഗം തന്നെയാണ് ഇപ്പോൾ കേട്ടത്, ഓഡിയോയിലൂടെ നമ്മൾ കേട്ടതല്ലേ. അപ്പം എന്നാലും എപ്പോൾ കേട്ടാലും അദ്ദേഹത്തിൻ്റെ കോമഡികൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രഷ് ഫീൽ നമുക്ക് ലഭിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം കേൾക്കുകയാണെങ്കിലും ഒരു പ്രാവശ്യം കേട്ടിട്ട് പിന്നീട് വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് കേൾക്കുകയാണെങ്കിൽ പോലും നമുക്ക് ചിരിക്കാനായിട്ട് സാധിക്കും. കാരണം അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയും. അപ്പം എന്തായാലും ഇപ്പോൾ കേട്ട ഈ ഒരു ഡയലോഗ്, ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ട് ഈ ഒരു ഡയലോഗ്, ഈ ഒരു രംഗം ഏത് സിനിമയിലേതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്ക്. അപ്പോൾ കൊട്ടാരക്കര ശിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് നിങ്ങളിങ്ങനെ കാത്തുകാത്ത് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും കറക്റ്റായിട്ടുള്ള ആൻസർ കൂടി അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: വെൽക്കം ബാക്ക് ടു ആസ്പ്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ അപ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടർ ആയിട്ടുള്ള സുരാജ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ കുറച്ച് കോമഡി ആയിട്ടുള്ള ക്ലിപ്സുകൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്നത്തെ APL-ലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഓഡിയോ ക്ലിപ്പ്,
4: ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പറമുള്ളേ, വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. മാപ്പൊന്നും പറയണ്ട പൊക്കോ,
5: വൃത്തിയായിട്ടവനെ ഉമ്മ വെച്ചിരിക്കുന്ന ചെവിയും കെട്ടൂടെ കണ്ണും കണ്ടൂടാ ശിവനെ, ഇത് യാത് ജില്ല.
3: ഓക്കെ, നമ്മളെയൊക്കെ വീണ്ടും വീണ്ടും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമ തന്നെയാണ് സിനിമയിലെ കോമഡി രംഗമാണ്. അപ്പോൾ ഇത് ഏത് സിനിമയിലേതായിരുന്നു എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോള ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ് കേട്ടോ. ചട്ടമ്പി നാട് എന്ന സിനിമയിലേതാണ് ഈ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഗർഭശ്രീമാൻ എന്ന സിനിമയിലേതാണെന്നാണ്. തങ്കമണി ടീച്ചർ, മണികണ്ഠൻ ചേട്ടൻ, ലിനി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ചട്ടമ്പി നാട് എന്ന് തന്നെയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സരികയാണ്, ചട്ടമ്പി നാട് എന്ന് പറഞ്ഞ് തന്നെയാണ് സരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനീഷ് ഫ്രം കൊല്ലംപടി, ദക്ഷ ആൻഡ് സാജൻ മാത്യു എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ചട്ടമ്പി നാട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഏത് സിനിമയിലേതാണ് ഈ ഒരു കോമഡി രംഗം എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ചട്ടമ്പി നാടാണ് കേട്ടോ. ഷാഫിയുടെ സംവിധാനത്തിൽ നമ്മുടെ മമ്മൂക്ക മെയിൻ ആക്ടറായിട്ട് എത്തിച്ചേർന്ന് അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു സിനിമ തന്നെയാണ്. ആ ഒരു സിനിമയുടെ നെടുംതൂണ് എന്നെടുത്ത് പറയാവുന്നത് ഘടകങ്ങളിൽ ഒന്ന് സുരാജേട്ടൻ്റെ കോമഡി തന്നെയാണ്. ഇപ്പോഴും ആ ഒരു ക്യാരക്ടറിലുള്ള രംഗങ്ങൾ, കോമഡി രംഗങ്ങൾ, മീംസ് ആണെങ്കിലും ട്രോൾസ് ആണെങ്കിലും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും പറയാം ദശമൂലം ദാമു എന്ന ആ ഒരു ക്യാരക്ടർ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കുകയാണ്.
6: പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാർ ഈ ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറ, നിനക്കറിയോ എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവർ അമ്മുവിനെ കെട്ടിച്ചു തരുമെന്ന്. ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായി കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികള് താടിയും മുടിയും നീട്ടി വളർത്തുന്നത് കണ്ടിട്ട ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറി. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത യുവന്മാര് താടിയും മുടിയും വടിക്കില്ല എന്ന്.
3: ഓക്കെ, അപ്പോൾ ഡയലോഗ് കേട്ടിട്ട് ഏത് സിനിമയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
4: You are listening to Ashraya FM 90, Nadinuppam, Natargopam.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി.

0: Welcome back to Suraj Eaton's birthday special Asprea Premier League with me RJ Anusha. അപ്പൊ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആക്ടർ ആയിട്ടുള്ള സുരാജ് ഏട്ടന്റെ ജന്മദിനമാണ്. അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ ഓഡിയോ ക്ലിപ്സ്, വളരെ കോമഡി നിറഞ്ഞ രംഗങ്ങൾ വെച്ചിട്ടുള്ള ഓഡിയോ ക്ലിപ്സ് കേൾപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രേക്കിന് മുൻപാടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഓഡിയോ ക്ലിപ്പ്,
1: പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാരി ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറ, നിനക്കറിയോ എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവര് അമ്മുവിനെ കെട്ടിച്ചു തരൂ. ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായി കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികള് താടിയും മുടിയും നീട്ടി വളർത്തുന്നത് കണ്ടിട്ട ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറി. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത യുവന്മാര് താടിയും മുടിയും വടിക്കില്ല എന്ന്.
0: ഓക്കെ, നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയിലെ അടിപൊളി കോമഡി രംഗമാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഏത് സിനിമയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ലൈവിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആൻസർ അറിയിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്, മല്ലു സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത്. മേരിക്കുട്ടി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് പഞ്ചാബി ഹൗസ് എന്നാണ് കേട്ടോ. പഞ്ചാബി ഹൗസിൽ സുരേഷ് ഏട്ടൻ അഭിനയിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. ഓക്കെ, അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാരികയാണ്, പയ്യൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഷാരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മല്ലു സിംഗ് എന്ന് തന്നെയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മല്ലു സിംഗ് എന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആൻസ് ആൻഡ്രിയ ആണ്. ആൻസ് ആൻഡ്രിയ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും മല്ലു സിംഗ് എന്ന് തന്നെയാണ്. കൊല്ലംപടിയിൽ നിന്ന് മനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മല്ലു സിംഗ് എന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അവന്തികയാണ്. അവന്തിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും മല്ലു സിംഗ് എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ടിനു ആണ്. ടിനു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മല്ലു സിംഗ് എന്ന് തന്നെയാണ്. അപ്പോൾ പല സിനിമകളായിട്ട് ഓരോരുത്തരായിട്ട് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് മല്ലു സിംഗ് ആണ് കേട്ടോ. 2012 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സിനിമയായിരുന്നു മല്ലു സിംഗ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ഷൻ കോമഡി നിറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സുരാജ് ഏട്ടൻ്റെ കോമഡി രംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് പോയാലോ.
2: എന്തത് പാടത്ത് കോലായിട്ട് നിൽക്കാൻ പോണോ?
3: കോലോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വാടകയ്ക്ക് എടുത്തതാ. ആ കിളവന്റെ സന്തതിക്ക് പോകാൻ.
2: സന്തതിയാ?
3: മറ്റേ പദ്ധതിയില്ല പദ്ധതി.
2: എന്ത്?
3: എടാ 70 വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്
2: സപ്തതി.
3: ആ അങ്ങനെ പറയാം. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല.
0: ഓക്കെ, അപ്പോൾ ഏതാണ് സിനിമ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424-291-9090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-69090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമ്മുടെ കൊട്ടാരക്കര ശിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അട്ടിപ്പൊളി ഗിഫ്റ്റാണ് നിങ്ങളിങ്ങനെ കാത്തു കാത്ത് ഇവിടെ ഉള്ളതെന്ന് ഒരിക്കൽ കൂടി ഞാനിങ്ങനെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ಕಾರೆ ಕಾರೆ ನೈನಾ.
1: ಆಶ್ರಯ FM 90, ನಾಡಿನೊಪ್ಪಂ ನಾಟಾರ್ಕೊಪ್ಪಂ.
2: ಆಶ್ರಯ ಪ್ರೀಮಿಯರ್ ಲೀಗ್
3: കേട്ടോണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞതായി 21 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഓഡിയോ ക്ലിപ്പ്
4: എന്തത്? പാടത്ത് കോലായിട്ട് നിൽക്കാമോ?
5: കോലോ? ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തത് ആ കിളവന്റെ സന്തതിക്ക് പോകാൻ.
4: സന്തതിയ
5: മറ്റേ പദ്ധതിയില്ല പദ്ധതി.
4: ഏ എന്ത്?
5: 70-ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്
4: സപ്തതി.
5: ആ അങ്ങനെ പറയാം. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല.
3: ഓക്കെ, നമ്മളേക്ക് ഒരുപാട് ചിരിപ്പിച്ച സുരാജ് ഏട്ടന്റെ ഒരു കോമഡി രംഗം ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ ദാ വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാരിഖയാണ്. കാരിസ്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊല്ലംപടിയിൽ നിന്ന് മനീഷ് ഏട്ടനാണ്. കാരിസ്ഥൻ എന്നുള്ള ആൻസറാണ് ചേട്ടനും അറിയിച്ചിരിക്കുന്നത്. അർച്ചന, തമ്പുരു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കാരിസ്ഥൻ എന്ന് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ് കാരിസ്ഥൻ എന്നാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ലിനി ബിബി, സഹദേവൻ ചേട്ടൻ ഫ്രം മാവിളയിൽ നിന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും കാര്യസ്ഥൻ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. ടീച്ചറും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കാര്യസ്ഥൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവർക്ക് ആർക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ, വടിവേലി എന്ന ക്യാരക്ടറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോമഡി രംഗങ്ങളൊന്നും മറക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മളേക്ക് ഒരുപാട് ചിരിപ്പിച്ച ഒരു ക്യാരക്ടറും സിനിമയും ഒക്കെ തന്നെയാണ്. അപ്പോൾ കാര്യസ്ഥൻ എന്ന സിനിമയിലേതാണ് ഇപ്പോൾ കേട്ടിയ ഒരു ഡയലോഗ്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മൾ ഇത് അടുത്ത ഡയലോഗ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്.
6: വെൽക്കം ഹോം. എന്താടാ നിന്നെ പോലീസ് പിടിച്ച?
5: എന്നെ പോലീസ് പിടിച്ചതല്ല, ഞാൻ പിടികൊടുത്തതാ.
4: എന്തിന്? പട്ടിണി കിടന്ന് ചാകാതിരിക്കാതെ
6: നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ?
5: ഇല്ല. പോലീസ് പിടിക്കുന്നതിന് മുമ്പ്
7: അത് കഴിച്ചു.
6: ഞാൻ അപ്പഴും കഴിച്ചിട്ടില്ല.
8: അയ്യോ മിസ്റ്റർ വരൻ,
9: ബോളോ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാനുള്ളത്? അല്ലെ സ്മെല്ലൊന്നും വരുന്നില്ല.
10: ഒന്ന് വാ തുറന്ന് പറഞ്ഞിട്ട് പോയ എന്താടാ പട്ടി.
3: ഓക്കെ ഓക്കെ, നമ്മളേക്ക് ഒരുപാട് ചിരിപ്പിച്ച വീണ്ടും ഒരു കോമഡി രംഗമാണ് അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയിലെ രംഗമാണ്. അപ്പോൾ ഏത് സിനിമയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-494-9090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Yathrakal ini tension illade ningalude yathrakalkku aavashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavellam kuranja chilavil easy aayi Fly Unique ilude. Fly Unique Travel and Tours, Kottarakkara.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക് ഫർണിച്ചർ ഇപ്പോൾ ദിമോസ് ഫർണിച്ചർ
4: അല്ലേ ഉള്ളൂ.
5: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
7: വിലോ 999
8: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: യെസ്, അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 36 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടറായിട്ടുള്ള സുരാജ് ഏട്ടന്റെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ കുറച്ചധികം കോമഡി രംഗങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന കോമഡി ക്ലിപ്പ്.
7: നിന്നെ പോലീസ് പിടിച്ച?
8: എന്നെ പോലീസ് പിടിച്ചതല്ല, ഞാൻ പിടികൊടുത്തതാ.
7: എന്തിന്? പട്ടിണി കിടന്ന് ചാകാതിരിക്കാട്ടെ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ?
8: ഇല്ല. പോലീസ് പിടിക്കുന്നതിന് മുമ്പ്
9: അത് കഴിച്ചായിരുന്നു.
8: ഞാൻ അപ്പഴും കഴിച്ചിട്ടില്ല.
10: അയ്യോ മിസ്റ്റർ വരൻ,
11: ബോലോ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാനുള്ളത്? അല്ലെ സ്മെല്ലൊന്നും വരുന്നില്ല.
12: ഒന്ന് വാ തുറന്ന് പറഞ്ഞിട്ട് പോയ എന്താടാ പട്ടി.
6: ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേട്ട ഈ ഒരു ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ചേട്ടനാണ്. ചൈന ടൗൺ എന്ന ആൻസറാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അഖിലാണ്. ചൈന ടൗൺ എന്ന് തന്നെയാണ് അഖിലും ആൻസർ ചെയ്തിരിക്കുന്നത്. ജയലക ടീച്ചർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ചൈന ടൗൺ എന്നാണ്. ഷാരിക അനീഷ് ഫ്രം കൊല്ലംപടി, മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും ചൈന ടൗൺ എന്ന് തന്നെയാണ്. ആൻസ് ആൻഡ്രിയ, സ്നേഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ചൈന ടൗൺ എന്നാണ്. മനോജ് ഏട്ടൻ ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. ചൈന ടൗൺ എന്ന ആൻസറാണ് എല്ലാവരും അയച്ചിരിക്കുന്നത് ഒരുപോലെ തന്നെ. അപ്പോൾ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഒരു കോമഡി മൂവി തന്നെയാണ് ചൈന ടൗൺ എന്ന സിനിമ. 2011 ഈ ഒരു സിനിമ റിലീസാകുന്നത്. അതിൽ തന്നെ സുരാജ് ഏട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു സിനിമ കണ്ടവർക്ക് ആർക്കും മറക്കാനായിട്ട് സാധിക്കത്തില്ലല്ലേ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കുകയാണ്.
13: മുഖത്ത് നോക്ക്, ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ.
14: അയ്യോ, എന്റെ മുഖത്തോ?
13: എന്റെ മുഖത്ത്. എടാ, ഈ സിറ്റിയെ കിടുകിട വിറപ്പിക്കുന്ന പോലീസുകാരുടെ ആത്മമിത്രമായ കുപ്രസിദ്ധ മോഷ്ടാവ് ചെങ്കീരി സേതു, ഉടുമ്പ് സേതു എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടോ?
14: ഇല്ല.
13: എന്നാൽ ഇപ്പൊ കേട്ടോ, അത് ഞാനാണ്, സേതുരാമൻ. നിന്റെ മാത്രമല്ലടാ, കള്ളന്മാരുടെ മൊത്തം വലിയേട്ടനാടാ ഈ ഞാൻ.
6: ഓക്കെ, നമ്മുടെ സുരാജ് ഏട്ടൻ കള്ളന്മാരുടെ വല്യേട്ടനായിട്ട് അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു സിനിമ ഏതാന്ന് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ലൈവിലേക്ക് വിളിച്ചറിയിക്കാൻ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4-9090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ചന്ദ്രിക ചാർത്തിയ ജോഡികൾ, വെൺചന്ദ്രിക ചാർത്തി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Once again, welcome back to Asriya Premier League with me, RJ Anusha. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആക്ടർ ആയിട്ടുള്ള സുരാജ് ചേട്ടൻ്റെ ജന്മദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളെ കുറച്ചധികം കോമഡി രംഗങ്ങൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിം ആയിരുന്നു നമ്മളിതാ ഇത്രയും നേരമായിട്ടും ആസ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലാസ്റ്റ് ഓഡിയോ ക്ലിപ്പായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്
1: മുഖത്ത് നോക്ക്, ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ.
2: അയ്യോ, എന്റെ മുഖത്തോ?
1: എന്റെ മുഖത്ത്
3: അതുണ്ട്.
1: താങ്ക്സ് ഗോഡ്. എടാ, ഈ സിറ്റിയെ കിടുകിട വിറപ്പിക്കുന്ന പോലീസുകാരുടെ ആത്മമിത്രമായ കുപ്രസിദ്ധ മോഷ്ടാവ് ചെങ്കീര് സേതു, ഉടുമ്പ് സേതു എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടോ?
2: ഇല്ല.
1: എന്നാൽ ഇപ്പൊ കേട്ടോ, അത് ഞാനാണ്, സേതുരാമൻ.
3: വലിയേട്ടാ?
1: നിന്റെ മാത്രമല്ലടാ, കള്ളന്മാരുടെ മൊത്തം വലിയേട്ടനാടാ ഈ ഞാൻ.
0: ഓക്കെ, അപ്പോൾ സിനിമ ഏതായിരുന്നു എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനീഷേടനാണ് ഫ്രം കൊല്ലംപടിയിൽ നിന്നും. ഉലകം ചുറ്റും വാലിബൻ എന്നുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപുചേട്ടനാണ്. ഉലകം ചുറ്റും വാലിബൻ എന്ന് തന്നെയാണ് ദീപുചേട്ടനും പറഞ്ഞിരിക്കുന്ന ആൻസർ. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അഖില ആണ്. ആൻഡ് അഖില ആൻഡ് അരുൺ എന്നിവർ ചേർന്നിട്ടാണ് ഉലകം ചുറ്റും വാലിബൻ എന്ന് തന്നെയാണ് രണ്ടുപേരും ആൻസർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖയാണ്. ഉലകം ചുറ്റും വാലിബൻ എന്ന് തന്നെയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. മണികണ്ഠൻ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, ഷാരിക ആൻഡ് ഫൈനലി തങ്കമണി ടീച്ചർ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഉലകം ചുറ്റും വാലിബൻ എന്ന് തന്നെയാണ് കറക്റ്റ് ആൻസർ വരുന്നതും. 2011 റിലീസായ ഈ ഒരു കോമഡി മൂവിയാണ് ഉലകം ചുറ്റും വാലിബൻ. അപ്പോൾ എന്തായാലും സിനിമ കണ്ടവർക്കൊക്കെ ഒരിക്കലും മറക്കാനാകാത്ത ക്യാരക്ടറാണ് സുരാജേട്ടൻ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയിലെ ജയറാമേട്ടനും ചെയ്തിട്ടുള്ളത്. എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂറായിട്ട് ഗെയിമൊക്കെ കളിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്, കേൾക്കാനുണ്ട്. സോ ആരും എവിടെയും പോകരുത്. കീപ് ഓൺ ലിസണിങ് ടു ആസ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഔട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കുറെ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 ഒന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. Monday to Friday evening 6 PM to 7 PM. Stay tuned.
0: Ashraya FM 90. Naadinoppam naattarkoppam.
4: Time check. Studio clock-il ippol samayam 6 mani. The time is 6 o'clock. Neera

സിനിമ വെറുമൊരു കഥ പറച്ചിൽ മാത്രമല്ല, അതൊരു വിഷ്വൽ മാജിക് കൂടിയാണെന്ന് തെളിയിച്ച മാന്ത്രികൻ അമൽ നീരദ്. പക്ക അമൽ നീരദ് സ്റ്റൈലിൽ ചോരയും പ്രതികാരവും സൗഹൃദവും ഒന്നിനൊന്ന് മാസ് ഫ്രെയിമുകളും കോർത്തിണക്കി തിയേറ്ററുകളെ ഊരപ്പറമ്പാക്കിയ ആ അൾട്ടിമേറ്റ് കൾട്ട് ക്ലാസിക് ബാച്ചിലർ പാർട്ടി, ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.

0: മലയാള സിനിമയില് ക്ലാസ് ലുക്കിൽ ഒരു മാസ് സിനിമ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തന്ന അമൽ നീരദിന്റെ കൾട്ട് പടം. ആസിഫ് അലി, റഹ്മാൻ, ഇന്ദ്രജിത്ത്, കലാഭവൻ മണി, വിനായകൻ തുടങ്ങി സ്ക്രീനിൽ വന്നുപോകുന്ന ഓരോരുത്തർക്കും മാസ് എലിവേഷൻ കൊടുത്ത സിനിമ. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഈ സിനിമയ്ക്ക്.
1: ഒന്നും രണ്ടുമല്ല, ഇങ്ങനെ എത്രയോ പ്രാവശ്യം ടോണിയെ ഞങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അതിനെല്ലാം പ്രതിഫലമായി അവൻ എട്ടിന്റെ വേണ്ടി ഞങ്ങൾക്കപ്പൊപ്പം തന്നെ മേടിച്ച് തന്നിട്ടുണ്ട്.
2: പ്രായത്തിൽ അവൻ ഞങ്ങളെക്കാൾ ഇളയതാ,
1: കണ്ടാലോ ഒരു പൊടിക്കുപ്പിയുടെ വലിപ്പമുള്ളു. ആള് സുന്ദരനാ, ആര് കണ്ടാലൊന്ന് കൊഞ്ചിച്ചു പോകും. അങ്ങനെ കൊഞ്ചിക്കാൻ ചെന്ന ചില പെണ്ണുങ്ങൾ അവനൊരു പാറ്റൺ ടാങ്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞാ ഓടിയത്. ആ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും നല്ല മനസ്സുള്ളൊരു തന്നെ കൂട്ടുകാരനായി കിട്ടിയത് ദൈവാനുഗ്രഹം എന്നല്ലാതെ എന്ത് പറയാൻ.
0: 2012 പുറത്തിറങ്ങിയ ബാച്ചിലർ പാർട്ടി അമൽ നീരദിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ബ്ലാക്ക് കോമഡി ആക്ഷൻ ചിത്രമാണ്. ജോണി ടോയുടെ എക്സൈൽഡ് എന്ന പ്രശസ്ത വിദേശ സിനിമയെ അടിസ്ഥാനമാക്കി ഉണ്ണിയാർ, സന്തോഷ് എച്ചിക്കാനം എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത്. ആസിഫ് അലി, ഇന്ദ്രജിത്ത് സുകുമാരൻ, കലാഭവൻ മണി, റഹ്മാൻ, വിനായകൻ, നിത്യ മേനോൻ, രമ്യ നമ്പീശൻ, ജോൺ വിജയ്, ആശിഷ് വിദ്യാർത്ഥിനി, ജിനു ജോസഫ് തുടങ്ങിയ വൻ താരനിര അണിനിരന്ന ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ ഒരു കിടിലൻ അത്യവേഷത്തിലും എത്തുന്നുണ്ട്. റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളത്തിലെ ഒരു കൾട്ട് ആക്ഷൻ സിനിമയായി പ്രേക്ഷകർ ഇന്നും ഈ ചിത്രത്തെ നെഞ്ചിലേറ്റുന്നു.
3: ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലുള്ള പണിയും പോയി, തൊലിഞ്ഞു കുത്തിയിരിക്കുമ്പോഴാ വൈദ്യൻ പുച്ഛിച്ചതും ബ്രാൻഡി, രോഗി കൽപ്പിച്ചതും ബ്രാൻഡി എന്ന പോലെ അവൻ ഞങ്ങളെ കാണാൻ വന്നു. ഇതാരാ വന്നേക്കുന്ന നോക്കിയേ.
4: അവന് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കഥയായിരുന്നു.
3: കേറി വാ. നീ പണ്ടാര ഗ്ലാമർ ആയല്ലോ മച്ചാനെ.
5: ഇതതിന്റെ ഒന്നും അല്ല, കൃത്യമായിട്ട് നാലു നേരം ഷാപ്പാണ്
6: അടിക്കുന്നതിന്റെ.
5: ഞാനൊരു കുടുക്കിപ്പെട്ട് കിടക്കുക.
6: അത് നീ കാലെടുത്ത് കുത്തിയപ്പോഴേ മനസ്സിലായി.
0: പഴയകാല സുഹൃത്തുക്കൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ചോര ചിന്തുന്ന പോരാട്ടങ്ങളുമാണ് സിനിമയുടെ കാതൽ. കട്ടപ്പുക സിഗരറ്റും ബ്ലാക്ക് സ്യൂട്ടും പിന്നെ ആരും കൊതിക്കുന്ന സ്ലോമോ ഷോട്ടുകളും. ബാച്ചിലർ പാർട്ടി തന്ന ഹൈപ്പ് വേറെ ലെവലായിരുന്നു. കഥയേക്കാൾ മേക്കിങ്ങിനും സ്റ്റൈലിനും പ്രാധാന്യം നൽകി മലയാളിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള ആക്ഷൻ സീക്വൻസുകൾ കാണിച്ചു തന്ന പടം കൂടിയാണ് ബാച്ചിലർ പാർട്ടി എന്ന ഈ അമൽ നീരദ് പടം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Stand ന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. Mithamaya nirakil kannadagalude vipulamaya shekaram. Lotus Road Private Bus Stand ne samibam Pulaman, Kottarakara.
3: Yathrakal ini tension illade ningalude yathrakalkku avashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavella kuranja chilavil easy aayi Fly Unique ilude. Fly Unique Travel and Tours, Kottarakara.
4: Ningal kettukondirikkunnathu Aashraya FM 90, naadinoppam naattarkoppam.
5: അമൽ നീരജ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സ്റ്റൈലിഷ് ഫ്രെയിമുകളും കിടിലൻ മാസ് ബീജവും പിന്നെ കാണുന്നവനെ കോരിത്തെരിപ്പിക്കുന്ന സ്ലോ മോഷൻ ഷൂട്ടുകളും ഒക്കെയാണ്. ആ അമൽ നീരജ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കൾട്ട് ക്ലാസിക് എന്റർടൈനുകളിൽ ഒന്നായ ബാച്ചിലോ പാർട്ടിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
6: തുടങ്ങി വെച്ച ഒരു പണിയും നമ്മുടെ ഗുരുത്തം കൊണ്ട് ക്ലച്ച് പിടിച്ചിട്ടില്ല, നാട്ടുകാരെ പിടിപ്പിച്ചില്ല എന്നതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോഴ പ്രകാശ് കമ്പത്തിന് ഒരു ഡ്രൈവറെ വേണമെന്ന് അയ്യപ്പൻ ചേട്ടൻ പറയുന്നു. അങ്ങനെ ചേട്ടന്റെ റെക്കമെൻഡേഷനിൽ

0: അധോലോക ജീവിതമെല്ലാം അവസാനിപ്പിച്ച് ഭാര്യ നീതുവിനും കുഞ്ഞിനുമൊപ്പം ശാന്തമായിട്ട് ജീവിക്കുകയാണ് ടോണി. എന്നാൽ പണ്ട് തങ്ങൾ വധിക്കാൻ ശ്രമിച്ച ഗ്യാങ്സ്റ്ററായ പ്രകാശ് കമ്മത്ത് ടോണിയെ കൊല്ലാൻ ഗുണ്ടകളെ അയക്കുന്നു. ടോണിയെ രക്ഷിക്കാൻ അവന്റെ പഴയ കൂട്ടുകാരായ അയ്യപ്പൻ, ഫക്കീർ, ബെന്നി, ഗീവർഗീസ് എന്നിവരെത്തുകയും പരക്കെയുള്ള ഒരു ഏറ്റുമുട്ടലിനൊടുവിൽ പഴയ സൗഹൃദം മുൻനിർത്തി അവർ ഒന്നിക്കുകയും ചെയ്യുന്നു. ടോണിയെ രക്ഷിക്കാനുള്ള പണത്തിനായി അവർ ചെട്ടിയാർ എന്ന ഫിക്സറുടെ സഹായത്തോടെ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു. എന്നാൽ ചെട്ടിയാരുടെ ചതി കാരണം തിയേറ്ററിൽ വെച്ച് നടക്കുന്ന ഡീലിലേക്ക് കമ്മത്തെത്തുകയും അവിടെ ഉണ്ടാകുന്ന വലിയ വെടിവെപ്പിൽ ടോണിക്കും കമ്മത്തിനും പരിക്കേൽക്കുകയും ചെയ്യുന്നു.
1: ഒടുവിൽ അവർ തന്നെ എനിക്ക് ആ വഴി പറഞ്ഞു തന്നു,
2: പ്രകാശിനെ കൊന്നുകളഞ്ഞു.
1: അങ്ങനെ കമ്മത്തിനെ തീർക്കാൻ ആൻഡി തന്ന കോൺട്രാക്ടർ അമ്മതുക്ക വഴി നിങ്ങളുടെ അടുത്ത് എത്തിയത്. നിങ്ങളത് പിടിക്കുമെന്നാ ഞാൻ കരുതിയത്.
3: എടാ, നീ അയ്യപ്പനോടോ ഫക്കീറിനോടോ ഒരു ബുള്ളറ്റ് പൊട്ടിക്കാൻ പറ. കമ്മത്തിന്റെ ബ്രെയിൻ അങ്ങ് കുമ്പളെ കിടക്കൂലേ.
1: അത് ശരിയാവില്ല. അയ്യപ്പന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ആൻഡിയുടെ കാശടിച്ചു മാറ്റാൻ ഞാൻ കളിക്കുന്ന ഗെയിമാണെന്ന് അങ്ങനെ വിശ്വസിക്കുന്നു.
4: ആക്ച്വലി അതാണ് ഉദ്ദേശം.
1: ആദ്യമായിട്ട് അവസാനമായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കും. എനിക്ക് അവരുടെ 5 പൈസ വേണ്ട. അയ്യപ്പേട്ടനും ഫക്കീറും ഇല്ലാതെ കമ്മത്തിന് ആന്റിയുടെ വീട്ടിൽ എത്തിച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത റേറ്റിന് ഈ വർക്ക് പിടിക്കാം. അങ്ങനെ
0: ടോണിയെയും കൊണ്ട് കൂട്ടുകാര് ഒരു എത്തുമ്പോഴേക്കും കമ്മത്തും അവിടെ എത്തുകയും ടോണിയെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. കൂട്ടുകാരന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനും അവന്റെ കുടുംബത്തെ രക്ഷിക്കാനുമായിട്ട് സുഹൃത്തുക്കളെ പിന്നീട് വലിയൊരു കറൻസി വേട്ടയ്ക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ വെച്ച് ചീഫ് സെക്യൂരിറ്റി ഗാർഡായ ജോൺ കരീമിനെ അവർ പരിചയപ്പെടുകയും പണം പങ്കിട്ടെടുത്ത് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ കമ്മത്തും ചെട്ടിയാരും ചേർന്ന് നീതുവിനെയും കുഞ്ഞിനെയും തടവിലാക്കി പണത്തിനായി സുഹൃത്തുക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ടോണിക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് നീതുവിനെയും കുഞ്ഞിനെയും ജോണിന്റെ അടുക്കളേക്ക് സുരക്ഷിതമായി മാറ്റിയ ശേഷം കൂട്ടുകാർ കമ്മത്തിന്റെ താവളത്തിലേക്ക് ഇരച്ചു കയറുന്നു. ഒടുവില് വൻ ആൾബലമുള്ള കമ്മത്തിന്റെ ഗ്യാങ്ങുമായി നടക്കുന്ന ചോര ചിന്തുന്ന പോരാട്ടത്തിൽ കമ്മത്തിനെ വധിച്ച് ടോണിയുടെ കുടുംബത്തെ രക്ഷിച്ച സംതൃപ്തിയോടെ ആ സുഹൃത്തുക്കൾ ഒന്നിച്ച് മരണത്തിന് കീഴടങ്ങുന്നു. ഇങ്ങനെയാണ് ബാച്ചുലർ പാർട്ടി എന്ന സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്.
1: ചേട്ടാ, ഞാൻ വരില്ല.
5: നീ വരില്ലെന്നറിയാം, അതുകൊണ്ടാണല്ലോ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നത്. എടാ, നിനക്കൊക്കെ ഇവനെ വല്ല കൊള്ളാവുന്നിടത്തും കൊണ്ട് താമസിപ്പിച്ചിടായിരുന്നു.
3: കൊല്ലം 2 എന്നിട്ട് ഇപ്പോഴാണല്ലോ ഇങ്ങോട്ട്
5: കെട്ടിയെടുത്തത്. ആളില്ലാത്ത നേരം നോക്കി വന്ന് കണ്ടവന്റെ പള്ളയ്ക്ക് ഉണ്ടം കയറ്റി പോകുമ്പോൾ ഓർക്കണമായിരുന്നു. ഇവന്റെ അമ്മായിമ്മനും തീർത്ത് ഈ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങളിപ്പം ഇങ്ങോട്ട് വിട്ടത് കമ്മത്താ. തീർക്കുമ്പോ അടങ്കലടിച്ച് തീർക്കണം, അല്ലാതെ കുരവളിയിൽ തൃശ്വാസം ബാക്കി വെച്ച് പോന്നാ. അവനൊക്കെ ഇതുപോലെ ഇങ്ങ് പൊങ്ങിപ്പോരും.
4: അതിന് നീ എന്നാത്തിനാ ഇവിടെ കിടന്ന് മസലോരിപ്പിക്കുന്നെ?
5: നീയൊക്കെ നമ്മളറിയാതെ വന്നവരെ തലവഴി കാണിക്കും. ഒടുവിൽ വല്ലവന്റെ കാഞ്ചിക്ക് നമ്മൾ തലവെച്ചു കൊടുക്കണം. കമ്മത്തിന് വേണ്ടതിനി എന്നെ ഇവനിയുമാണ്.
0: ബാച്ചുലർ പാർട്ടി എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതിലെ കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗും അവർക്ക് അമൽ നീരത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റൈലിഷ് സ്ക്രീൻ പ്രസൻസുമാണ്. സിനിമയുടെ കേന്ദ്ര കഥാപാത്രമായി ടോണിയായിട്ട് എത്തുന്നത് ആസിഫ് അലിയാണ്. ഒരു ഗ്യാങ്സ്റ്റർ പശ്ചാത്തലത്തിൽ നിന്നും മാറി കുടുംബത്തോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ടോണിയുടെ നിസ്സഹായ അവസ്ഥയും അതേസമയം കൂട്ടുകാർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ മടിക്കാത്ത ആ പഴയ ചോരത്തിളപ്പും ആസിഫ് അലി വളരെ മനോഹരമായിട്ട് സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു.
1: അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കമ്മത്ത് എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്നു.

0: ഷീല മാത്യൂസ് കൊച്ചുപറമ്പിൽ എന്ന കൊച്ചമ്മയുടെ മകൾ നീതുവിന് മ്യൂസിക് കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ.
1: ഏ, ഇത്രയും സ്ലോ മോഷനിൽ പറയാതെന്താ? അമൽ നീരുദിന്റെ സിനിമയോ?
0: ഇനി വരാൻ പോകുന്നത് റൊമാന്റിക് സീന, കോറിഡോറിൽ കൂടെ കുറച്ച് നടത്തമൊക്കെ ഉണ്ട്, അത് സ്ലോ മോഷനിലായിരിക്കും.
2: സ്ലോ മോഷൻ ഒന്നും കുഴപ്പമില്ല, പക്ഷെ ബിറ്റ് വേണം ബിറ്റ്.
0: എന്നെ മച്ചാനെ, ഞാനങ്ങ് നേരെ കയറി ചെന്നു.
1: എടാ മൈകുണാഞ്ച, കുറച്ച് റൊമാന്റിക് ആയിട്ട് പറയടാ.
3: ടോണിയുടെ ജീവന കാവലായിട്ട് നിൽക്കുന്ന അവന്റെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള അയ്യപ്പനായ കലാഭവൻ മണിയും, ബെന്നിയായ റഹ്മാനും, ഗീവർഗീസായി ഇന്ദ്രജിത് സുകുമാരനും, ഫക്കീർ എന്ന കഥാപാത്രമായി വിനായകരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ. മനുഷ്യന്റെ കരിയറിലെ തന്നെ ഏറ്റവും സ്റ്റൈലിഷായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻ. ഗൗരവക്കാരനും അതേസമയം സുഹൃത്തുക്കളോട് അങ്ങേയറ്റം കൂറുമുള്ള ആ ഒരു കഥാപാത്രത്തെ തന്റെ തനത് ശൈലിയിലുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും കലാഭവൻ മണി മാസാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സിനിമയിൽ.
4: ഇവനനുസരിച്ച്

0: താൻ തീരുമാനിക്കുകയില്ല, ഇവൻ അനുസരിക്കുകയില്ല.
1: എന്റെ പൊന്ന് ഗീവറെ പ്ലീസ് അവളെ കൂടി അറിയിക്കണോ?
2: ഗീവറെ നീ പോയി കിടന്നേ.
3: ഇന്ന് മൊത്തം വണ്ടു പിടിച്ചേ അണ്ണം പോയി കിടന്നു. ചെല്ല് ചെല്ല്.
4: ഞാൻ കിടന്നോളാം, പക്ഷെ നീ ഉറങ്ങണ്ട. നമ്മടെ കണ്ണു തെറ്റിയാൽ പണ്ടത്തെ പോലെ ചിലർക്ക് നാടുവിടാൻ തോന്നും.
5: പുരുഷന്മാർ അടക്കി വാഴുന്ന ഒരു ആക്ഷൻ സിനിമയിലും ടോണിയുടെ ഭാര്യയായി നീതു എന്ന കഥാപാത്രത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈ ഒരു കഥാപാത്രം നിത്യ മേനോനാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീയുടെ വേദനയും കുഞ്ഞിനെ രക്ഷിക്കാനുള്ള പോരാട്ടവും നിത്യ മേനോൻ നന്നായിട്ട് ഈ ഒരു കഥാപാത്രത്തിലൂടെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുരുക്കത്തിൽ, വെറും ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നതിനപ്പുറം ഇതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നൽകിയ ഡീറ്റെയിലിംഗും അഭിനേതാക്കളുടെ പ്രകടനവും ഒക്കെയാണ് ബാച്ചുലർ പാർട്ടിയെ ഇന്നും കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൾട്ട് എന്റർടൈനർ സിനിമയാക്കി മാറ്റുന്നത്.

0: ഒപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യ ഗഡുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യയാത്രയുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
2: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കെഎസ്ആർടിസി ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
0: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ALNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ALNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 ഗ്രാമിന് 13,020 ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ്എം 90 സ്റ്റേ ട്യൂൺ.

0: മകൻ ഏലിയാസ് ഫ്ലാറ്റ് ബോർഡ്.
1: ബാച്ചിലർ പാർട്ടി എന്ന സിനിമയെ മറ്റ് ആക്ഷൻ പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതൊരൊറ്റ ജോണറിൽ ഒതുങ്ങുന്നതല്ല എന്നത് തന്നെയാണ് കേട്ടോ. സ്പൈ, ആക്ഷൻ, ത്രില്ലർ, ബ്ലാക്ക് കോമഡി, മ്യൂസിക്കൽ തുടങ്ങി ഒന്നിലധികം സിനിമാ ശൈലികളുടെ ഒരു കിടലൻ മിശ്രണമാണ് ഈ ഒരു ചിത്രം. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി.
2: ഞാൻ നേരത്തെ വിളിച്ചിരുന്നു.
3: അല്ല,
2: ഇത് നമ്മുടെ കമ്മത്ത് സാറിന് വേണ്ടിയാ.
3: അതേതാണ് ഈ നമ്മുടെ കമ്മത്ത് സാർ?
2: പ്രകാശ് കമ്മത്ത്. പുള്ളിക്കാരൻ ബ്ലാക്ക് ലിസ്റ്റിൽ ആയതുകൊണ്ടാ കൊച്ചിൻ പോർട്ടിലെ ജെറിമോന്റെ ലൈസൻസ് വെച്ചൊരു ഡീല് തുടങ്ങാന്ന് വെച്ചു. പിന്നെ കമ്മത്ത് സാർ ഇപ്പൊ നല്ല പൊസിഷനിലാണല്ലോ. കാശങ്ങേര, ഈ ലൈസൻസുമായി ജെറിമോൻ ഒന്ന് ചുമ്മാ നിന്ന് കൊടുത്താ മതി.
3: കാശിന് ടൈറ്റ് വന്നാലേ കട്ടപ്പനയിലെ ഏലത്തോട്ടം കൂടെ മറക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വെല്ലോടുന്ന് കൂടെ വന്ന പുതുപ്പണക്കാരനെ ഒരു വരത്തിനുമായിട്ട്
1: ഒരു കറൻസി വേട്ടയും മധുലോക കുടിപ്പകയും പറയുന്ന ഇതിലെ ഗ്യാങ്സ്റ്റർ പശ്ചാത്തലവും തൂക്കു ചൂണ്ടിയുള്ള പോരാട്ടങ്ങളും പക്ക ആക്ഷൻ ത്രില്ലർ മൂഡ് നൽകുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളുടെ ചില പ്രത്യേക മാനരസങ്ങളും ഡയലോഗുകളും ഡാർക്ക് ഹ്യൂമർ കലർന്ന കോമഡി എലമെന്റുകൾ സമ്മാനിക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഒരു ഹോളിവുഡ് സ്പൈ ത്രില്ലർ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അമൽ നീരദ് ഇതിലെ കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണവും ഗൺ ഫൈറ്റുകളും സ്റ്റൈലൈസ് ചെയ്തിരിക്കുന്നത്. രാഹുൽ രാജിന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ ഇതിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പടത്തിന് ഒരു മ്യൂസിക്കൽ ടച്ച് കൂടി നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിലീസ് ചെയ്ത കാലത്ത് മലയാള സിനിമയ്ക്ക് അത്ര പരിചിതമല്ലാതിരുന്ന ഈ മൾട്ടി ജോണർ പരീക്ഷണം തന്നെയാണ് ബാച്ചിലർ പാർട്ടിയെ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു തകർപ്പൻ വിഷ്വൽ എന്റർടൈനറാക്കി മാറ്റുന്നത്.

0: என் பேரு மீனாகுமாரி, என் ஊரு கன்னியாகுமாரி. என்ன போலச்சா, என்ன விஷயம்?
1: സിനിമയുടെ ജോണറുകളെയും അത് ലക്ഷ്യം വെക്കുന്ന പ്രേക്ഷകരെയും കുറിച്ച് സംവിധായകൻ അമൽ നീരദ് തന്നെ സിനിമയുടെ റിലീസ് സമയത്ത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സിനിമയെ ഒരു ആക്ഷൻ കോമഡി എന്ന് വിളിക്കാമെങ്കിലും കൃത്യമായ ഒരൊറ്റ ജേണറിലേക്ക് മാത്രം ഒതുക്കുക എന്നത് പ്രയാസമാണെന്നാണ് അമൽ നീരദ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് സുഹൃത്തുക്കളുടെ യാത്രയാണ് സിനിമയുടെ പശ്ചാത്തലമെങ്കിലും ഇതൊരു പക്കാ റോഡ് മൂവി അല്ലെന്നും അദ്ദേഹം ആ സമയത്ത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സ്പൈ, ആക്ഷൻ, ഡാർക്ക് കോമഡി, മ്യൂസിക്കൽ ഘടകങ്ങളെയെല്ലാം ചേർന്ന ഒരു വേറിട്ട പരീക്ഷണം തന്നെയായിരുന്നു ഈ ഒരു സിനിമ.
2: ഇനി എന്തി അവന്റെ കൂടെ കാശുമായിട്ട് കറങ്ങി നടക്കുന്നത്? ഒട്ടും സേഫ് അല്ല.
3: ആദ്യം ആ കാശ് ഇവിടെ നിന്ന് മാറ്റണം. തിരിച്ചു വന്ന് നീതു എവിടെയാണെങ്കിലും അവളെ കണ്ടെത്തണം. എന്നിട്ട് ടോണിയുടെ ഷെയർ അവളെ ഏൽപ്പിക്കണം.
1: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജ ഈണവും ഓർക്കസ്ട്രേഷനും നിർവഹിച്ച ഈ ഒരു ചിത്രത്തിലെ ഗാനങ്ങള് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കേരളക്കരയിൽ ആകെ തരംഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ മ്യൂസിക് സ്റ്റൈലിനെ ബ്രിട്ടനി സ്പിയേഴ്സ് മീസ് കഥകളി എന്നാണ് രാഹുൽ രാജ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം വെസ്റ്റേൺ കൾച്ചറും നാടൻ ശൈലിയും ഫ്യൂഷൻ ചെയ്തതായിരുന്നു ഈ ഒരു സിനിമയുടെ പാട്ടുകൾ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിംഗർ ആയിട്ടുള്ള ശ്രേയ ഘോഷാൽ, അതുപോലെ തന്നെ നടി രമ്യ നമ്പീശൻ എന്നിവർക്കൊപ്പം വേറിട്ട ശബ്ദങ്ങളായിട്ടുള്ള തായ്ലം ഫോ ഗ്രൂപ്പിൽ സി ജെ കുട്ടപ്പൻ, രാഹുൽ രാജ് മോളിവുഡിന്റെ കൈലാഷ് ശേഖർ എന്ന് വിശേഷിപ്പിച്ച സുനിൽ മത്തായി എന്നിവരൊക്കെ ഈ ഒരു സിനിമയിലെ പാട്ടുകളിലേക്ക് കൊണ്ടുവന്നത് സംഗീതത്തിലെ വലിയൊരു പുതുമ ആ ഒരു സമയത്ത് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലെ കപ്പ കപ്പ എന്ന ആ ഒരു പാട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്ന ഒരു പാട്ടുകൂടിയാണെന്നത് ഈ ഒരു സിനിമയുടെ മറ്റൊരു സവിശേഷതയാണ്.

0: മലയാള സിനിമയിലെ ഈ അൾട്ടിമേറ്റ് കൾട്ട് ക്ലാസിക്കിന്റെ ആവേശം ഇരട്ടിയാക്കിക്കൊണ്ട് 2026 ജനുവരിയിലെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാച്ചുലർ DX എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന ഒരു കിരളൻ പോസ്റ്ററിലൂടെയായിരുന്നു സംവിധായകൻ അമൽ നീരദ് ഈ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അമൽ നീരദ് പ്രൊഡക്ഷൻസിനൊപ്പം ഫഹദ് ഫാസൽ ആൻഡ് ഫ്രണ്ട്സ്, അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ആദ്യ ഭാഗത്തിലെ കഥാപാത്രങ്ങളുടെ തുടർച്ചയായിരിക്കില്ല ഇതിലുടനീളം ഉണ്ടാവുകയെന്നും തികച്ചും പുതിയൊരു കൂട്ടം കഥാപാത്രങ്ങളുമായിട്ടായിരിക്കും ഈ രണ്ടാം ഭാഗം എത്തുന്നതുമെന്നുമാണ് റിപ്പോർട്ടുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്ന സൂചന. ചുരുക്കത്തിൽ 2012 തിയേറ്ററുകളിൽ വിഷ്വൽ മാജിക് തീർത്ത ബാച്ചുലർ പാർട്ടി ഒരു പുതിയ ലുക്കിലും അതിലും വലിയ മാസിലും വീണ്ടും എത്താനായിട്ട് പോകുമ്പോൾ തിയേറ്ററുകൾ വീണ്ടും ഒരു പൂരം കാണാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് വളരെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്.
1: ഇത് ഞങ്ങളുടെ സ്വന്തം വർക്ക്, ഞങ്ങളുടെ ടോണിക്ക് വേണ്ടി. നീ സെറ്റിൽ ചെയ്യാൻ കാത്തിരിക്കുന്ന ഞങ്ങളുടെ അയ്യപ്പന് വേണ്ടി. നിനക്കും ഞങ്ങൾക്കും നരകത്തിലേക്ക് ഒരു ഒറ്റ വഴിയോ?
2: ഞങ്ങളപ്പോ കുർബാന ചെല്ലാൻ പോവാ ചെട്ടിയാരെ, വേണമെങ്കിൽ ഒന്ന് കുരിശ് വരച്ചു.
0: അപ്പോൾ ഇതാണ് റിലീസ് ചെയ്ത വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികൾക്കിടയിൽ ഇന്നും ഒരു കൾട്ട് ക്ലാസിക്കായിട്ട് തുടരുന്ന ബാച്ചുലർ പാർട്ടി. മേക്കിംഗിലെ ആ അമലിയുടെ സ്റ്റൈലും രാഹുൽ രാജിന്റെ തകർപ്പൻ പാട്ടുകളും മാസ് ആക്ഷൻ സീക്വൻസുകളും തന്നെയാണ് ഈ ഒരു സിനിമയെ എവർ ഗ്രീൻ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാച്ചുലർ പാർട്ടി എന്ന സിനിമയെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിൽ. മലയാളം സിനിമ നമുക്ക് നൽകി ഞെട്ടിച്ചിട്ടുള്ള മറ്റ് ഒരുപാട് സിനിമകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് ക്ലബ് ബോർഡിൽ വീണ്ടും കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ എൽ കുട്ടി സൈനിങ് ഓഫ്.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
0: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: ശ്രേ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം നേര്

0: Take a break.
1: Good evening, namaskaram, welcome to Take a Break with me, RG Anamika. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി കോസി ആയിട്ടുള്ളൊരു ട്യൂസ്ഡേ ഇവനിങ് ആണല്ലേ. എല്ലാവരും ട്രാവൽ ചെയ്യുന്ന ഒരു സമയമാണ്, വെറുതെ ഇരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോ ഈ ഒരു സമയത്ത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ ആ ഒരു വിശേഷങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഡ്രസ്സുകളിലെ ഒരു സാധാരണ ഭാഗമാണല്ലേ പോക്കറ്റുകൾ എന്ന് പറയുന്നത്. ജീൻസ്, ഷർട്ടുകൾ, ജാക്കറ്റുകൾ എന്നിങ്ങനെ എന്ത് തന്നെ ആയാലും പോക്കറ്റ് ഉണ്ടെങ്കിൽ പണം, താക്കോലുകള്, ഫോണുകള്, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ്. വസ്ത്രങ്ങളിൽ പോക്കറ്റുകൾ തുന്നി ചേർക്കുന്ന രീതി എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ ഈ പോക്കറ്റുകൾ ഇല്ലാതിരുന്ന സമയത്ത് ആളുകൾ പണം എവിടെ കീപ്പ് ചെയ്തിരുന്നു എന്ന് അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ടേക്ക് എ ബ്രേക്കിൽ അതാകട്ടെ ആദ്യത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്. 1600s വസ്ത്രങ്ങളിൽ പോക്കറ്റുകൾ തുന്നി ചേർക്കുന്ന ആ ഒരു രീതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പുരുഷന്മാരുടെ കോട്ടുകള്, അരക്കെട്ടുകൾ, ട്രൗസറുകൾ എന്നിവയിൽ തയ്യൽക്കാരാണ് ആദ്യം പോക്കറ്റുകൾ തുന്നി ചേർത്തിട്ടുണ്ടായിരുന്നത്. പണവും സ്വകാര്യ വസ്തുക്കളും കൊണ്ടുപോകുന്നതിന് ഇത് സുരക്ഷിതവും സൗകര്യപ്രദവുമായിട്ടുള്ള ഒരു മാർഗമായിരുന്നു എന്ന് തന്നെ പറയാം. തുന്നി ചേർത്ത് പോക്കറ്റുകൾ വരുന്നതിന് മുൻപായിട്ട് ആളുകളെ ചെറിയ തുകൽ അല്ലെങ്കിൽ തുണി സഞ്ചികളിൽ അരയിലെ കെട്ടിയോ ബെൽറ്റുകളിൽ തൂക്കിയോ നാണയങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിക്കവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. യൂറോപ്പിലും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇത്തരം ബാഗുകൾ സാധാരണയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കേറിയിട്ടുള്ള പട്ടണങ്ങളിലും നഗരങ്ങളിലും മോഷണം സാധാരണമായ സമയത്ത് സ്ത്രീകൾ വസ്ത്രങ്ങൾക്കടിയിലെ നീളമുള്ള പാവാടകൾ, പെറ്റിക്കോട്ടുകൾ, പൗച്ചുകൾ എന്നിവ ധരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പണവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും ഒളിപ്പിക്കാനായിട്ട് ആളുകൾ പലപ്പോഴും നീളമുള്ള സോക്സുകള്, ബൂട്ടുകള് അല്ലെങ്കിൽ കോട്ടിന്റെയോ ഷർട്ടിന്റെയോ വീതിയുള്ള കൈകൾ എന്നിവയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് അവ പ്രത്യേകിച്ചും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്ത്യയിലും ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ആളുകൾ നാണയങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും അരയിൽ തുണി കൊണ്ട് കെട്ടി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തുണി ബെൽറ്റുകൾ വസ്ത്രങ്ങളുടെ ഒരു ഭാഗം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 20th century സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ സ്ത്രീകളുടെ വസ്ത്രങ്ങളിലും പോക്കറ്റുകൾ വേണമെന്ന ഒരു അവകാശവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ഹാൻഡ് ബാഗുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം പുരുഷന്മാരെ പോലെ തന്നെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം എന്ന വാദങ്ങളുടെ ഫലമായിട്ട് സ്ത്രീകളുടെ ഡ്രസ്സുകളിലും പോക്കറ്റുകളെ ചേർക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പോക്കറ്റുകൾ ഇല്ലാത്ത ഡ്രസ്സുകൾ വളരെ റെയറാണ്. പോക്കറ്റുകൾ ഇല്ലാതിരുന്ന കാലത്ത് അവശ്യ വസ്തുക്കളെ സൂക്ഷിക്കാനായിട്ട് ആളുകൾ വിവിധ രീതികൾ ഫോളോ ചെയ്തു എന്ന് തന്നെ പറയാം. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് RJ അനാമിക.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ദീർഘദൂര യാത്രയ്ക്കായിട്ട് ട്രെയിൻ ചൂസ് ചെയ്യുന്നവരാണ് പലരും അല്ലെ. ട്രെയിൻ യാത്ര കുറച്ചുകൂടെ കൂളായിട്ടും സേഫായിട്ടും സാമ്പത്തികമായിട്ട് ലാഭവുമാണ്. രാത്രിയിലെ യാത്ര പ്രത്യേകിച്ചും കുറച്ച് എൻജോയ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒന്നാണല്ലേ. എങ്കിലും രാത്രി യാത്രകളിൽ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഉറക്കത്തിനിടയിൽ സാധനങ്ങൾ മോഷ്ടിക്കപ്പെടാനായിട്ടുള്ള സിറ്റുവേഷൻ വളരെ കൂടുതലാണല്ലേ. ബിക്കോസ് എളുപ്പത്തിൽ എടുത്തു കൊണ്ടുപോകാനായിട്ടും തടസ്സമില്ലാതെ കൊണ്ടുപോകാനായിട്ടും കഴിയുന്ന ബാഗുകളും സാധനങ്ങളുമാണ് കള്ളന്മാര് മെയിനായിട്ടും ലക്ഷ്യമിടാറുള്ളത്. രാത്രി യാത്രയിലെ ചില മുൻകരുതലുകൾ എടുക്കുന്നത് നിങ്ങളുടെ സാധനങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അത് എന്തൊക്കെയാണ് ഇന്ന് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ. കൂടെയുള്ളത് ആർ ജെ അനാമിക. നിങ്ങളുടെ കൈവശം ഒന്നിലധികം ബാഗുകൾ ഉണ്ടെങ്കിൽ അവ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നത് മാക്സിമം ഒന്ന് ഒഴിവാക്കുക കേട്ടോ. കൂടാതെ കള്ളന്മാർക്ക് എളുപ്പത്തിൽ തുറക്കാനായിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത വിധം ഹാൻഡിലുകളോ സ്ട്രോപ്പുകളോ ഒരുമിച്ച് അവ ഉറപ്പിക്കുക. ഇങ്ങനെ ഒന്നിപ്പിക്കുന്ന സമയത്ത് കള്ളൻ ബാഗുകളിൽ ഒന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മറ്റേ ബാഗ് മുന്നോട്ട് നീങ്ങുന്ന ഒന്നാണ്. അത് നിങ്ങളെ മോഷണം തടയുന്നത് അറിയിക്കുകയും സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന സാധ്യത ഒഴിവാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ സ്യൂട്ട് കേസോ ട്രോളി ബാഗോ ഉണ്ടെങ്കിൽ സമയത്ത് എപ്പോഴും സീറ്റിനടിയിൽ സൂക്ഷിച്ചൊരു ചെറിയ ലോക്ക് യൂസ് ചെയ്തിട്ട് പൂട്ടുക. അല്ലെങ്കിൽ സീറ്റിനടിയിലെ ഇരുമ്പ് കൊളുത്തിൽ ചെയിൻ യൂസ് ചെയ്ത് ബാഗ് കെട്ടുന്നതും ഒരു നല്ല ഓപ്ഷനാണ്. ഇത് മോഷണ സാധ്യത കുറച്ചുകൂടി കുറയ്ക്കുന്ന ഒന്നാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പല ആൾക്കാരും ഈ ഫോൺ ചാർജ് ചെയ്യാനിട്ടാണ് ഉറങ്ങാനായിട്ട് പോകാറുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അപകടം നിറഞ്ഞൊരു കാര്യമാണ്. ഈ സമയത്ത് ആരെങ്കിലും ഫോൺ മോഷ്ടിച്ച് ഓടിപ്പോകാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നത് വരെ മാത്രം ഫോൺ ചാർജ് ചെയ്യുക. ഉറങ്ങുമ്പോഴെല്ലാം ഫോൺ നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കുകയും വേണം. മാത്രമല്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകളെ ടോയ്ലറ്റിലോ മറ്റോ പോകുന്ന സമയത്ത് അവരുടെ ബാഗുകൾ മറ്റൊരു സ്ട്രേഞ്ചറിനെ ഏൽപ്പിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് നിങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിക്കാനുള്ള സാധ്യത ചാൻസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എല്ലായ്പ്പോഴും വിലവെടുപ്പുള്ള വസ്തുക്കളെ സ്വയം സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണ്, പണം, ആഭരണങ്ങൾ തുടങ്ങിയ വിലവെടുപ്പുള്ള വസ്തുക്കളെ എപ്പോഴും ഒരു ചെറിയ ബാഗിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉറങ്ങുന്ന സമയത്ത് അത് കൈവശം സൂക്ഷിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ബാഗ് ഒരു തലയണയായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആരെങ്കിലും ബാഗ് തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചാൽ ഉടൻ തന്നെ നമുക്കത് മനസ്സിലാകുന്ന ഒന്നാണ്. ഈ ഒരു ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രാത്രിയിലുള്ള യാത്ര കുറച്ചുകൂടി സേഫ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ പാമ്പ് കടി ഏറ്റും മരിക്കുന്നുണ്ട്. ഗ്രാമങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും വനങ്ങൾക്കും സമീപം താമസിക്കുന്നവർക്ക് ഈ ഒരു അപകട സാധ്യത കുറച്ചുകൂടി കൂടുതലാണ് അല്ലെങ്കിൽ ഹൈ ആണ് എന്ന് തന്നെ പറയാം. അത്തരമൊരു സിറ്റുവേഷൻസിൽ പാമ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ടും അപകടകരമായിട്ടുള്ള പ്രദേശങ്ങളെ തിരിച്ചറിയാനായിട്ടും അടിയന്തര അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ ഉചിതമായിട്ടുള്ള നടപടി എടുക്കാനായിട്ടും ചില പ്രത്യേക മൊബൈൽ ആപ്പുകൾ ഇപ്പോൾ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതാപ്പാണ് നിങ്ങളെ പാമ്പുകളിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്നും വീട്ടിലെ പാമ്പ് കയറും മുമ്പ് അവ എങ്ങനെ നിങ്ങളെ അറിയിക്കുമെന്നും അറിയണമെന്നുണ്ടോ? അറിയണമെന്നുണ്ടെങ്കിൽ കേൾക്കാം ആ ഒരു വിശേഷം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർ ജെ അനാമിക. ബിഗ് ഫോർ മാപ്പർ ആപ്പ് നിലവിൽ ഏറ്റവും പ്രചാരമുള്ള പാമ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകുന്ന ആപ്പുകളിൽ ഒന്നാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ അതിന്റെ മാപ്പ് അധിഷ്ഠിത സംവിധാനമാണ്. ഇത് ഉപഭോക്താക്കൾക്ക് അവരുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ എവിടെയാണ് പാമ്പുള്ളതെന്നും ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കൂടുതൽ അപകടകരമെന്നും മനസ്സിലാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസ് ആളുകളെ ജാഗ്രത പാലിക്കാനായിട്ടും അത്തരം പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വയലുകളിൽ ജോലി ചെയ്യുന്ന കർഷകര്, വനങ്ങൾക്ക് സമീപം താമസിക്കുന്ന ആളുകൾ, രാത്രിയിൽ പുറത്തിറങ്ങുന്നവർ എന്നിവർക്ക് ഈ ഒരു ആപ്പ് പ്രത്യേകിച്ചും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു ആപ്പ് ഒരു GPS അധിഷ്ഠിത ലൊക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ അപകടകരമായിട്ടുള്ള പ്രദേശങ്ങളെ തിരിച്ചറിയുന്നതിന് എളുപ്പമാക്കുന്ന ഒരു ആപ്പ് കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ കാണുന്ന പാമ്പ് വിഷമുള്ളതാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് പലർക്കും അറിയുന്നൊരു കാര്യമല്ല. എന്നാൽ ഈ ഒരു ആപ്പ് വിവിധ പാമ്പുകളെ കുറിച്ചുള്ള ഫോട്ടോസും ഡീറ്റെയിൽസും നൽകുന്നുണ്ട്. അതിലൂടെ പാമ്പുകളെ തിരിച്ചറിയുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരി ആയിട്ടുള്ള വിഷപ്പാമ്പുകളെയും ഇത് കേന്ദ്രീകരിക്കുന്നുണ്ട്. മൂർക്കൻ, കോമൺ ക്രേറ്റ്, റസൽസ് വൈപ്പർ, സോ സ്കെയിൽഡ് വൈപ്പർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾക്ക് കാരണം ഞാൻ ഈ പറഞ്ഞ പാമ്പുകളാണ് കേട്ടോ. അതുപോലെ ഒരു വ്യക്തിയെ പാമ്പ് കടിച്ചാൽ അത്തരം ഒരു സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യണമെന്ന് ഈ ഒരു ആപ്പ് ഉടനടി ഉപദേശം നൽകുന്നുണ്ട്. ആരെങ്കിലും പാമ്പ് കടിച്ചാൽ പലരും വീട്ടുവൈദ്യമോ അല്ലെങ്കിൽ പരമ്പരാഗത രീതികളോ ഫോളോ ചെയ്യാണ് പൊതുവെ ചെയ്യാറുള്ളത്. ഈ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒന്നാണ്. അത്തരം സിറ്റുവേഷൻസിൽ ആപ്പ് ആളുകളെ ഉടൻ വൈദ്യസഹായം തേടാനായിട്ടും ശരിയായിട്ടുള്ള ഒരു പ്രഥമ ശുശ്രൂഷ നൽകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ആപ്പുകൾക്ക് പുറമെ പാമ്പുകളെ കാണുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അംഗീകൃത പാമ്പ് രക്ഷാ സംഘങ്ങൾക്കും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നേരിട്ട് കൈമാറുന്ന സംവിധാനങ്ങൾ നിരവധി സംസ്ഥാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാമ്പിനെ സുരക്ഷിതമായിട്ട് പിടികൂടാനായിട്ടും സംരക്ഷിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. എന്തായാലും പാമ്പുകൾക്ക് ആപ്പ് വെച്ചിരിക്കുകയാണ് കുറച്ചധികം ആപ്പുകള്. സ്റ്റേക്ക് അലേർട്ട് ആപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങളെ പാമ്പുകളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല പാമ്പുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാടധികം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടും ഞാൻ ഈ പറഞ്ഞ ആപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ആൺ ആശ്രയ FM 90 with me RJ Anamika.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: 2022 സെപ്റ്റംബർ 2nd ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ നാവിക സേനയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ നാവിക പ്രതിരോധത്തിന്റെ കരുത്തായിട്ട് INS വിക്രാന്ത് മാറിയിട്ടുണ്ടായിരുന്നു. 20,000 crore ചെലവിൽ ഇന്ത്യയുടെ സമുദ്ര ചരിത്രത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു കപ്പലാണ് INS വിക്രാന്ത്. ഇന്ത്യയുടെ നാവിക കാവലിന് INS വിക്രാന്ത് ആണ് നായക വഹിക്കുന്നുണ്ടായിരുന്നത്. ജയമേ സം യുതി സഭ്രത അഥവാ എന്നോട് യുദ്ധം ചെയ്യുന്നവരെ ഞാൻ പരാജയപ്പെടുത്തും എന്ന ഋഗ്വേദത്തിലെ ആപ്തവാക്യം കപ്പലിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ കപ്പൽ ശാലയിൽ നിർമ്മിച്ചെടുത്ത കപ്പലിൽ അനുമതി കൂടാതെ ഒരീച്ചയ്ക്ക് പോലും കടന്നു ചെല്ലാനായിട്ട് കഴിയാറില്ല. 1961 ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായിട്ടുള്ള INS വിക്രാന്തിന്റെ പേര് തന്നെയാണ് പുതിയ കപ്പലിനും നൽകിയിരുന്നത്. ഹെർക്കുലീസ് എന്ന വിമാന കമ്പനിയാണ് 1961 വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തില് നിർണായകമായിട്ടുള്ള പങ്കാണ് വിക്രാന്ത് വഹിച്ചിട്ടുണ്ടായിരുന്നത്. പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചെറുത്തത് വിക്രാന്ത് ആയിരുന്നു കേട്ടോ. ആൻഡ് 1997 പഴയ വിക്രാന്ത് ഡീ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡീ കമ്മീഷൻ ചെയ്ത ശേഷം 2012 വരെ മുംബൈയിലെ നാവിക മ്യൂസിയമായിട്ട് സൂക്ഷിച്ച ഈ ഒരു കപ്പല് പിന്നീട് ലേലത്തിന് വിറ്റുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ INS വിക്രാന്തിനെ കുറിച്ച് പറയുന്നത് എന്നായിരിക്കും നിങ്ങളെ ചിന്തിക്കുന്നത്. ഈ പഴയ INS വിക്രാന്തിനെ പറ്റി ഓർമ്മിക്കുന്ന സമയത്തുണ്ടല്ലോ, മലയാളികളെ അതിലേക്ക് ബന്ധിപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന, എന്നാൽ പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കഥയുണ്ട്. അതിനെ കുറിച്ച് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് RJ അനാമിക. 1960 മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് ബോയിങ് 707 വിമാനം പറന്നുയരുന്നു. ഇന്ത്യൻ നാവിക സേന അംഗങ്ങളായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. 1.5 അവർ UKയിലെ ബെൽഫാസ്റ്റ് നഗരത്തില് താമസിക്കുകയും ചെയ്തു. സുപ്രധാനമായൊരു ദൗത്യം നിർവഹിച്ചതിനു ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം. INS വിക്രാന്തിനെ ഏറ്റെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ആ ഒരു ദൗത്യം. ആ ദൗത്യത്തിൽ മലയാളികളായിട്ടുള്ള രണ്ടു പേരും ഉണ്ടായിരുന്നു കേട്ടോ. തൃശൂർ സ്വദേശി ഇബ്രാഹിമും കൊല്ലം സ്വദേശി കൃഷ്ണൻ നായരും. ഈ കൃഷ്ണൻ നായരാണ് പിൽക്കാലത്ത് മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ആക്ഷൻ ഹീറോ ആയി മാറിയ നമ്മുടെ സ്വന്തം ജയൻ. ബെൽഫാസ്റ്റിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ വിക്രാന്ത് പൂർണ്ണ സജ്ജമാകാനായിട്ട് 1.5 എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയമെല്ലാം സംഘം ബെൽഫാസ്റ്റിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നീട് 1961 സംഘം വിക്രാന്തുമായിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്തു. ബംഗ്ലാദേശ് യുദ്ധത്തിലടക്കം കൃഷ്ണൻ നായർ എന്ന ജയൻ വിക്രാന്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1973 കൃഷ്ണൻ നായരും ഇബ്രാഹിമും സേനയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് ഇരുവരും സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു. അങ്ങനെ ശാപമോക്ഷം എന്ന സിനിമയിലൂടെ കൃഷ്ണൻ നായർ വരവറിയിച്ചു. കൃഷ്ണൻ നായർ മാഞ്ഞ ജയൻ എന്ന നടന്റെ പിറവിയുടെ തുടക്കമായിരുന്നു അത്. പിന്നീട് സുഹൃത്തുക്കൾ പല സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇരുവരും രണ്ടു മേഖലകളിലായിട്ട് തിരിയുകയും ചെയ്തു. കായിക താരമായിരുന്ന ഇബ്രാഹിം 1955 നാവികസേനയിൽ സെയിലറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് അദ്ദേഹത്തിന് 17 കേട്ടോ. നേവിയുടെ വോളിബോൾ ടീമിൽ ഇടം നേടുകയും കായിക രംഗത്ത് നിന്ന് നേട്ടങ്ങൾ കൈവരിച്ചതോടുകൂടി വിക്രാന്ത് കൊണ്ടുവരാനായിട്ടുള്ള ദൗത്യ സംഘത്തിൽ ഇബ്രാഹിം ഇടം നേടുകയും ചെയ്തു. മാത്രമല്ല ശരീര സൗന്ദര്യത്തിലൂടെ മിസ്റ്റർ നേവി പട്ടവും ഇബ്രാഹിം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് വിരമിച്ച ശേഷം സിനിമ എന്ന ആഗ്രഹത്തോടെ ഇരുവരും മദ്രാസിലേക്ക് പോകുകയായിരുന്നു. ക്രിമിനൽസ് എന്ന സിനിമയിലൂടെ ഇബ്രാഹിം അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. നടൻ തിരുക്കുറിശ്ശി സുകുമാർ നായർ ഇബ്രാഹിമിന് സിന്ധാബാദ് എന്ന വിളിപ്പേര് നൽകി. പിന്നീട് സിന്ധാബാദ് എന്നായിരുന്നു ഇബ്രാഹിം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് കമൽ ഹാസന്റെ വില്ലനായിട്ടും ഇബ്രാഹിം അഭിനയിക്കുകയും ചെയ്തു. സോമൻ, സുകുമാരൻ എന്നിവർക്കൊപ്പവും പ്രധാന വേഷങ്ങളിൽ ഇബ്രാഹിം തിളങ്ങിയിട്ടുണ്ട്. HMS ഹെർക്കുലീസ് INS വിക്രാന്ത് ആയിട്ട് മാറിയിട്ടുള്ള ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട പേര് തന്നെയാണ് ജയന്റെയും ഇബ്രാഹിമിന്റെയും. 2022 പുതിയ തലമുറ INS നീറ്റിൽ ഇറങ്ങിയപ്പോ 1961 വിക്രാന്തിന്റെ ചരിത്രവും വീണ്ടും ഓർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ INS വിക്രാന്ത് ഡീ കമ്മീഷൻ ചെയ്തതിന് പിന്നാലെ INS വിരാട് ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന വിമാനവാഹിനി കപ്പലായിട്ട് മാറുകയും ചെയ്തു. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ HMS ഹെർമസ് എന്ന എന്ന കപ്പലാണ് 1987 ഇന്ത്യക്ക് വിറ്റിട്ടുണ്ടായിരുന്നത്. 2017 ഡീകമ്മീഷൻ ചെയ്യുകയും ചെയ്തു. അപ്പോ മലയാളികളുടെ എക്കാലത്തെയും ആക്ഷൻ ഹീറോയ്ക്ക് INS വിക്രാന്തുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ഒരു സിനിമാ കഥ പോലെ കൗതുകം നിറഞ്ഞ ഒരു വിശേഷമാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് കേട്ടോ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. വിശേഷങ്ങൾ മാത്രം പോരല്ല, കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി വേണമല്ലേ. അപ്പോ ഈ ഒരു INS വിക്രാന്ത് ജയൻ സാറിനെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മുടെ ജയൻ സാറിന്റെ എക്കാലത്തെയും മികച്ചൊരു റൊമാൻറ്റിക് ട്രാക്ക് മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. സോ കേൾക്കാം ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി അങ്ങാടി.

0: കുടുംബം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും യാത്രാ അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായിട്ടും ലോകത്തിലെ ഈ ചെറിയ അത്ഭുതത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരു ടെലിഫോൺ ബൂത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ മ്യൂസിയം സഞ്ചാര പ്രേമികളെ അത്ഭുതപ്പെടുത്തുമെന്ന് തീർച്ചയാണ്. യു കെയിലെ ക്ലിഫ് ടൗൺ ടെലിഫോൺ മ്യൂസിയം ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ് കേട്ടോ. യു കെയിലെ എക്സിലെ സൗത്ത് ആൻഡ് ഔൺസി എന്ന മനോഹരമായിട്ടുള്ള പട്ടണം അധികം അറിയപ്പെടാത്ത അസാധാരണമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെ ഒരു പ്രതീകാത്മകമായ ബ്രിട്ടീഷ് ടെലിഫോൺ ബൂത്തിനകത്താണ് ഈ ഒരു മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. റെഡ് കളറിലുള്ള ഈ ഒരു ക്ലിഫ് ടൗൺ ടെലിഫോൺ മ്യൂസിയം പഴയ കാലത്തേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ളതാണ്. ഇത്തരത്തിലുള്ള ചുവന്ന ടെലിഫോൺ ബൂത്തുകൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് മനോഹരമായിട്ടുള്ള ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പ്രതീകങ്ങളിൽ ഒന്നുകൂടിയാണ് കേട്ടോ. വലിപ്പക്കുറവ് കൊണ്ടാണ് ഈ ഒരു മ്യൂസിയം വ്യത്യസ്തമാകുന്നത് എന്ന് പറഞ്ഞല്ലോ. കേവലം 3 അടി മാത്രമുള്ള ചതുരാകൃതിയിലാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത് കേട്ടോ. വിശാലമായിട്ടുള്ള മ്യൂസിയങ്ങളും മഹത്തായിട്ടുള്ള ഗ്യാലറികളും നിറഞ്ഞ ഒരു വലിയ ലോകത്തെ ക്ലിഫ് ടൗൺ ടെലിഫോൺ മ്യൂസിയം വേറിട്ടൊരു കാഴ്ചയാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു മൊബൈൽ ഫോണുകളുടെ വരവോടുകൂടി യു കെയിൽ ഉടനീളമുള്ള ടെലിഫോൺ ബൂത്തുകൾ പ്രവർത്തനരഹിതമാകുകയും പകുതിയിലധികം ടെലിഫോൺ ബൂത്തുകൾ ചിലയിടങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തതായിട്ട് ബ്രിട്ടീഷ് ടെലികോം പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അവരുടെ പ്രദേശത്തെ ടെലിഫോൺ ബോക്സുകൾ സംരക്ഷിക്കാനായിട്ട് അനുവദിക്കുന്ന അഡോപ്റ്റ് എ കിയോസ്ക് എന്ന പദ്ധതി ബ്രിട്ടീഷ് ടെലികോം സ്ഥാപിക്കുകയും കാലക്രമേണ ഈ പെട്ടികളിലെ ചിലത് മ്യൂസിയങ്ങളായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുകയായിരുന്നു. മാത്രമല്ല ലണ്ടനിലെ തിരുവോരങ്ങളിലുള്ള ഈ ഒരു ടെലിഫോൺ ബോക്സുകള് K2 ടെലിഫോൺ ബോക്സുകൾ എന്നാണ് പൊതുവെ അറിയപ്പെടാറുള്ളത് കേട്ടോ. ക്ലിഫ് ടൗൺ ടെലിഫോൺ മ്യൂസിയം ക്ലിഫ് ടൗൺ പ്രദേശത്തിന്റെ ചരിത്രത്തിലേക്കുള്ള ആകർഷകമായിട്ടുള്ള അറിവുകളും കൂടിയാണ് പകർന്നു നൽകുന്നത്. ക്ലിഫ് ടൗൺ എസ്റ്റേറ്റ്, വാർ മെമ്മോറിയൽ, ഫ്ലോറൽ ക്ലോക്ക്, ബാൻഡ് സ്റ്റാൻഡ്, ക്വീൻ വിക്ടോറിയ പ്രതിമ, ക്ലിഫ് ലിഫ്റ്റ്, റോയൽ ടെറസ്, സൗത്ത് ഹാൻഡ് പിയർ തുടങ്ങിയ പ്രാദേശിക ആകർഷണങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ ഒരു അസാധാരണ മ്യൂസിയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാപ്പൽ ടെറസിന്റെയും അലക്സാൻഡ്ര റോഡ് സൗത്ത് എൻഡിന്റെയും അരികിലായിട്ടാണ് ഈ ഒരു മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ബ്രിട്ടീഷുകാരുടെ മനോഹരമായിട്ടുള്ള ഗ്രഹാതുരതയിൽ ഒളിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ മ്യൂസിയമാണ് ലണ്ടനിലെ ആ ഒരു ടെലിഫോണിക് ബോക്സ് എന്ന് പറയുന്നത്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് RJ അനാമിക.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: റിക്കവറി.
1: സുപ്രധാനമായിട്ട് ടൂറിസം സ്പോട്ട് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലാൻസറോട്ടും ഫ്യൂട്ടെ വെഞ്ചുറിയും കാനറി ദ്വീപിലുള്ള പേര് കേട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. എന്നാലേ ലാൻസറോട്ടും ഫ്യൂട്ടെ വെഞ്ചുറിയും സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ബീച്ചുകളിൽ നിന്നും മണൽ, കല്ലുകള്, പാറകൾ എന്നിവ എടുക്കാനായിട്ട് സാധിക്കില്ല. യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് രണ്ട് കല്ലുകൾ പിറക്കേക്കാം എന്നെങ്ങാനും വിചാരിച്ചു പോയ ഓർത്തോണം പണി പിന്നാലെ വരും കേട്ടോ. അതായത് മുന്നറിയിപ്പ് ലംഘിച്ചു കല്ലു പിറക്കിയിട്ടുണ്ടെങ്കിൽ 128 pounds, അതായത് 13,478 rupees മുതൽ 2,563 pounds, അതായത് 269,879 rupees വരെ കനത്ത പിഴ നൽകേണ്ടി വരും. ഈ ബീച്ചുകളിൽ നിന്ന് മണൽ, കല്ലുകൾ, പാറകൾ എന്നിവ എടുത്തു മാറ്റുന്നത് ദ്വീപുകളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാവുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പിഴ ഈടാക്കലുകൾ സ്വീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ വർഷവും ലാൻസറോട്ടിന് അതിന്റെ ബീച്ചുകളിൽ നിന്ന് ഏകദേശം 1 ton അഗ്നിപർവ്വത സ്ഫോടന അവശേഷിപ്പുകളാണ് നഷ്ടമാകാറുള്ളത്. ഫ്യൂട്ടെ വെഞ്ചുറിയിൽ പോപ്പുലർ ആയിട്ടുള്ള പോപ്കോൺ ബീച്ചിൽ നിന്ന് ഓരോ മാസവും 1 ton മണൽ നഷ്ടപ്പെടുന്നതായിട്ട് അധികൃതർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീരപ്രദേശങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള സന്തുലിതാവസ്ഥ അപകടത്തിലാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. ആൻഡ് ഓരോ വർഷവും നിരവധി വിനോദസഞ്ചാരികളാണ് ഈ ഒരു ദ്വീപിലേക്ക് എത്തുന്നത് കേട്ടോ. ലാൻസറോട്ടിലെയും ഫ്യൂട്ടെ വെഞ്ചുറിയിലെയും ആകർഷകമായിട്ടുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുന്നത് മൂലം ഈ ഒരു ദ്വീപിന്റെ തകർച്ചയ്ക്ക് ഇത് കാരണമായേക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് അധികൃതർ നിർബന്ധിതരാകുന്നത്. മാത്രമല്ല ഇവിടുത്തെ വിമാനത്താവളങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള വസ്തുക്കളില് കൂടുതലും ശിക്ഷാർഹമായിട്ട് കണക്കാക്കാത്തത് കൊണ്ട് അധികാരികൾ ഇതൊരു വെല്ലുവിളിയായിട്ട് നേരിടുകയാണ്. സുരക്ഷിത പ്രദേശങ്ങളിൽ നിന്നോ സാധനങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളത് എന്ന് തെളിയിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കേട്ടോ. 7 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു കാനറി ദ്വീപുകൾ എന്ന് പറയുന്നത്. ടെനറിഫ്, ഗ്രാൻഡ് കനാരിയ, ലാൻസറോട്ട, ഫ്യൂട്ടെ വെഞ്ചുറ, ലാൽ പാൽമ, ലാ ഗൊമേറ, എൽ ഹിയോറോ എന്നിവയാണ് അത്. ഓരോ ദ്വീപിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആകർഷണങ്ങളുണ്ട്. സ്പെയിനിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പർവ്വതമായിട്ടുള്ള മൗണ്ട് ഡേഡിന്റെ ഏറ്റവും വലിയ ദ്വീപാണ് ടെനറിഫ് എന്ന് പറയുന്നത്. അപ്പോ ബീച്ചിൽ നിന്ന് കല്ലുകൾ പിറക്കാനായിട്ട് പാടില്ല. അങ്ങനെ എങ്ങാനും പിറക്കുകയാണെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് 2 lakh വരെ പിഴ അടയ്ക്കേണ്ടി വരും. ഇത് വരുന്നത് യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള കാനറി ദ്വീപുകളിലാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇനിയും ഒരുപാടധികം വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിലൂടെ

0: ടേക്ക് എ ബ്രേക്ക്.
1: ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരും തനിക്ക് പോകേണ്ട സ്റ്റേഷന്റെ പേര് മനഃപ്പാഠമാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാലേ നിങ്ങൾ പോകുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ആ പേര് മനഃപ്പാഠമാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒറ്റ വാക്കിലുള്ള ഏറ്റവും വലിയ പേരുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇത്. വെങ്കട നരസിംഹ രാജു വാരിപ്പറ്റ അഥവാ വെങ്കട നരസിംഹ രാജു വരിപ്പേട്ട എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര്. വ്യത്യസ്തമായിട്ടുള്ള ഈ സ്റ്റേഷന്റെ പേരിൽ 28 അക്ഷരങ്ങളാണ് ഉള്ളത് കേട്ടോ. പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പുകൾ ഉള്ളത്. ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അതിർത്തിയിലുള്ള ഈ റെയിൽവേ സ്റ്റേഷനിൽ 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പേരുള്ള 2-ാമത്തെ സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ ഇത്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പേരുള്ള റെയിൽവേ സ്റ്റേഷന് 58 അക്ഷരങ്ങളാണ് ഉള്ളത്. വെയിൽസിലെ ആംഗ്ലസി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്റ്റേഷന്റെ പേര് ഇതാണ്.
2: Glenvirepole Gwyngill Go Gary Queendrobe All Landisilio Gogo Gah.
1: ഇത് കേട്ടപ്പോ തന്നെ എന്ത് വലിയ പേരാണെന്ന് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെ. വായിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേരിന്റെ അർത്ഥം ആ സ്ഥലത്തെ പറ്റി തന്നെ വിവരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പേരുള്ള റെയിൽവേ സ്റ്റേഷന് MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഇത് ഒറ്റ വാക്കല്ല, ഇതിനേക്കാൾ ഒരു അക്ഷരം കൂടുതൽ മാത്രമേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പേരുള്ള റെയിൽവേ സ്റ്റേഷന്റെ പേരിനുള്ളൂ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു പേര് പഠിക്കാനായിട്ട് ഇമ്മിണി പാടുപെടുന്ന ഒന്ന് തന്നെയാണല്ലേ. ബ്രേക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: വെള്ളത്തിൽ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ശ്രീനഗറിലെ ദാൽ തടാകത്തിന്റെ അരികിൽ ഒരു ഹൗസ് ബോട്ടിലാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് നഗരത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ സ്റ്റാമ്പ് ലഭിക്കുന്നതിനായിട്ട് നിരവധി ആളുകളാണ് ഇവിടെ ഒഴുകിയെത്താറുള്ളത് കേട്ടോ. 200 വർഷത്തിലേറെയായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു തപാൽ ഓഫീസ് മറ്റ് തപാൽ ഓഫീസുകളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. 1953 സ്ഥാപിതമായിട്ടുള്ള പോസ്റ്റ് ഓഫീസ് 2011 ഓഗസ്റ്റോടുകൂടി പുതുക്കി പണിതാണെന്നും അതിനുശേഷം ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് എന്ന നാമകരണം ചെയ്യപ്പെട്ടതായിട്ടും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായിട്ടുള്ള ഈ ഒരു പോസ്റ്റ് ഓഫീസ് കാണാനായിട്ടും ഫോട്ടോസ് എടുക്കാനായിട്ടും സ്റ്റാമ്പുകൾ വാങ്ങാനായിട്ടും ഇവിടെ ആളുകളുടെ തിരക്കാണ്. ഇവിടുത്തെ കത്തുകളെല്ലാം ഉണ്ടല്ലോ, പോസ്റ്റ്മാൻ ഹൗസ് ബോട്ടിൽ നിന്ന് ഒരു ശിഖാര ഉപയോഗിച്ച് തടാകത്തിലൂടെ തുഴഞ്ഞാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. രണ്ട് ചെറിയ മുറികളാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസിനുള്ളത് കേട്ടോ. ഒന്ന് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് ജമ്മു കാശ്മീരിലെ തപാൽ സേവനങ്ങളുടെ ഹിലാറ്റ്ലിക് ചരിത്രം പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാശ്മീരിന്റെ സംസ്കാരത്തിനും ചരിത്രത്തിനും പ്രാധാന്യം നൽകുന്ന ആഗോളതലത്തിൽ പ്രശംസ നേടിയിട്ടുള്ള പുരാവസ്തുക്കളാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. വെള്ളത്തിലൊഴുകുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ലോകത്തിങ്ങനെ ഒന്ന് മാത്രമാണ്, അത് നമ്മുടെ ഇന്ത്യക്കാർക്കും മാത്രം സ്വന്തം. അപ്പോ ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ദാ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയുകയാണ്. അടുത്ത ദിവസം നല്ല കലക്കൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനോമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ഇന്ന് ഞാൻ നിശാഗന്ധിയിൽ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കിനെ കുറിച്ചാണ്. സമയം. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, മാറ്റിവെക്കാൻ സമയമില്ലെങ്കിൽ അതാണ് ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടം. നമ്മളൊക്കെ എപ്പോഴും ഭയങ്കര ഓട്ടത്തിലാണ് അല്ലേ? പഠിക്കാൻ, ജോലി കിട്ടാൻ, പണം സമ്പാദിക്കാൻ, അങ്ങനെ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഓട്ടം. ആരെങ്കിലും വന്ന് സംസാരിക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകാൻ വിളിച്ചാൽ നമ്മുടെ സ്ഥിരം ഡയലോഗ് ഇതാണ്: അയ്യോ, ഒട്ടും സമയമില്ല. ഈ ബിസി ആയിരിക്കുക എന്നത് നമ്മളെന്തോ വലിയ ക്രെഡിറ്റായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കേ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ ഈ ഓടിയിട്ടൊക്കെ എന്താണ് കാര്യം? പണം നമുക്ക് തിരിച്ചു പിടിക്കാം, പക്ഷേ നമ്മൾ മാറ്റിവെക്കാൻ മറന്നുപോയ ആ നിമിഷങ്ങളുണ്ടല്ലോ, അത് വലിയൊരു നഷ്ടം തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിൽ ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് കാറുകളോ ഡയമണ്ട് റിങ്ങോ വില കൂടിയ ഒരു ഗിഫ്റ്റും അല്ല, അത് നമ്മുടെ സമയമാണ്. ഒരാൾ നമ്മളുടെ സമയം ചോദിക്കുന്നത് അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗം നമ്മളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഫോണിൽ ഒരു മെസ്സേജ് അയക്കുന്നതിനോ ഒരു ഇമോജി അയക്കുന്നതിനോ പകരം അവർക്കൊപ്പം ഇരിക്കാനും സംസാരിക്കാനും നമ്മൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ ആ ബന്ധത്തിൽ പതുക്കെ ഒരു അകലം വരും. നാളെയാവട്ടെ, അടുത്ത ആഴ്ചയാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ ഡേറ്റും ഓരോ കോൾസും ശരിക്കും കുറയ്ക്കുന്നത് നമ്മുടെ പ്രണയത്തിൻ്റെ ആയുസ്സാണ്. സമയം കൊടുക്കാത്ത പ്രണയം വെള്ളം കിട്ടാത്ത ചെടി പോലെയാണ്, അത് പതുക്കെ അങ്ങ് വാടിപ്പോവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, കോളേജ് കാലത്തൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. മണിക്കൂറുകളോളം നമ്മൾ വെറുതെ സംസാരിച്ചിരുന്നിട്ടുണ്ട്. പക്ഷേ ജോലിയിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തിനെ കാണണമെങ്കിൽ കലണ്ടറിൽ പോയി അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട അവസ്ഥയായി. എത്ര വലിയ തിരക്കാണെങ്കിലും ആ പഴയ ഗ്യാങ്ങിൻ്റെ കൂടെ ഇരിക്കാൻ, അല്ലെങ്കിൽ എപ്പോഴോ വിളിച്ച് നീ എവിടെയാണ് എന്ന് ചോദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. കാരണം നാളെ നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മുടെ ഈ ബിസി സ്കെഡ്യൂളോ മീറ്റിങ്ങുകളോ നമ്മളെ ആശ്വസിപ്പിക്കില്ല. അവിടെ ആ പഴയ കൂട്ടുകാർ തന്നെ വേണ്ടിവരും. അതുകൊണ്ട് അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ നാം ഒരിക്കലും മറക്കരുത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ വളർന്ന് വലുതാവുമ്പോഴേ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വളരുന്നതിനൊപ്പം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പ്രായമാകുന്നുണ്ട് എന്ന്. അവരുടെ ലോകം പലപ്പോഴും നമ്മൾ മാത്രമായിരിക്കും. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോൾ അവർക്ക് പറയാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്താറില്ല. എനിക്ക് തിരക്കാണ്, പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മുറിയിലേക്ക് പോകുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് വിലപ്പെട്ട കുറച്ച് നിമിഷങ്ങളാണ്. നാളെ നമുക്കിഷ്ടം പോലെ സമയം കിട്ടുമ്പോൾ അത് കേൾക്കാൻ ഒരുപക്ഷെ ആ മനുഷ്യരൊന്നും നമ്മുടെ കൂടെ ഉണ്ടായില്ലെങ്കിലും ആ ഒരു നഷ്ടം പിന്നെ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് നികത്താൻ കഴിയില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മളെല്ലാവർക്കും വേണ്ടിയും സമയം കണ്ടെത്തും. നമ്മുടെ ബോസിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി. പക്ഷേ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആൾക്ക് വേണ്ടി നമ്മൾ എത്ര സമയം മാറ്റിവെക്കാറുണ്ട്. സ്വന്തമായി ഒരിടത്ത് മാറിയിരുന്ന് ഒരു ചായ കുടിക്കാൻ, വെറുതെ ഒരു നല്ല മഴ കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പുസ്തകം വായിക്കാൻ നമ്മൾ ഇടയ്ക്കെങ്കിലും കുറച്ച് സമയം കണ്ടെത്താറുണ്ടോ? ഇല്ലെങ്കിൽ അതാണ് ഈ ലൈഫിൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. ഇടയ്ക്കൊക്കെ ഒന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എല്ലാ തിരക്കിൽ നിന്ന് മാറി നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കണം. അതിന് മാറ്റിവെക്കുന്ന സമയം ഒരിക്കലും ഒരു വേസ്റ്റല്ല, അത് ഒരു റീചാർജിംഗ് ആണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ലൈഫിൽ സന്തോഷമുണ്ടാകുന്നത് എന്ന്. വീട് വെക്കുമ്പോൾ, കാറ് വാങ്ങുമ്പോഴൊക്കെ അല്ലേ? പക്ഷേ ശരിക്കുമുള്ള ജീവിതം ഒളിച്ചിരിക്കുന്നത് വളരെ ചെറിയ നിമിഷങ്ങളാണ്. രാവിലത്തെ തണുപ്പ് കാറ്റുകൊള്ളാൻ, നല്ലൊരു കോഫിയുടെ മണം ആസ്വദിക്കാൻ, വഴിയിൽ കാണുന്ന ഒരപരിചിതൻ ഒരു സ്ട്രേഞ്ചറിനെ നോക്കി ഒന്ന് ചിരിക്കാൻ, ഇതിനൊക്കെ കുറച്ച് സമയം മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജീവിതം എത്ര മനോഹരമാണ്. ഈ കുഞ്ഞു നിമിഷങ്ങളൊന്നും ആസ്വദിക്കാതെ, എങ്ങോട്ടെന്നറിയാതെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ ഓർക്കാൻ ഒന്നും ബാക്കിയുണ്ടാവില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നിശാഗന്ധിയിൽ എനിക്കൊന്നേ പറയുള്ളൂ, നാളെ മുതൽ ബോധപൂർവം കുറച്ച് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യും. അത് പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനാവാം, സ്വന്തമായി വെറുതെ ഇരിക്കാനാവാം, അല്ലെങ്കിൽ ഒരു വളർത്തു മൃഗത്തോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാവാം. കാരണം നമ്മൾ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി എന്നതിലല്ല, എത്ര മനോഹരമായ ഓർമ്മകൾ ഉണ്ടാക്കി എന്നതിലാണ് ഈ വലിയ ലൈഫിൻ്റെ വിജയം ഇരിക്കുന്നത്. സ്നേഹമുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയം മാത്രമാണ് നമ്മൾ ശരിക്കും ജീവിച്ച സമയം. ആ ഒരു ചിന്തയോടെ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ

ശരീരം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.